0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 4 വ്യാഴാഴ്ച. കുലവർഷം 1201, എടവമാസം 21 ഉത്രാടം നക്ഷത്രം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, പ്രതിസന്ധികൾക്ക് നടുവിലാണ് അവസരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. എന്നാൽ ഓരോ പ്രതിസന്ധിയും നമുക്ക് മുന്നിൽ പുതിയൊരു വഴി തുറന്നു തരുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ പേടിക്കാതെ അതിനുള്ളിലെ അവസരത്തെ കണ്ടെത്താൻ ശ്രമിക്കും. വിജയം അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: രസങ്ങൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഭയം എന്നത് എല്ലാവർക്കുമുള്ള ഒരു വികാരമാണ്. നാം എല്ലാവരും ഭയപ്പെടുന്നത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെയാണ്. അത് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് വലിയ ശബ്ദത്തെ ഭയമാണ്, ഇടിമിന്നലിനെ, വന്യമൃഗങ്ങളെ, അഗ്നിയെ, വെള്ളത്തെ, അങ്ങനെ നീളുന്നു അതിന്റെ നിര. ഭയം എന്ന വികാരത്തെ പലപ്പോഴും ആളുകൾ മുതലെടുക്കുന്നു. ബാല്യകാലത്ത് ആഹാരം കഴിപ്പിക്കുവാനും ഉറങ്ങാനും അനുസരിപ്പിക്കുവാനും മറ്റുമായി ഉമ്മാക്കി, രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞ് മുതിർന്നവർ കുട്ടികളെ പേടിപ്പിക്കാറുണ്ട്. പല ചട്ടമ്പികളും നാം ഭയത്തിന്റെ പിടിയിൽ പെട്ടുപോയി എന്ന കാര്യം മുതലെടുക്കുകയാണ്. ധൈര്യശാലി ചമയുന്ന ഇക്കൂട്ടർ എതിരാളി ഭയം വെടിഞ്ഞ് ഒന്ന് നിവർന്നു നിന്നാൽ തളരുന്നവരാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും നിരവധി ആളുകൾ ഉണ്ടാവും. പിന്തിരിഞ്ഞോടാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. നാം സ്വയം തോൽക്കാൻ തയ്യാറായാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ തോൽക്കാനേ സമയമുണ്ടാവും. ഏത് സാഹചര്യത്തിലും ഒന്ന് പൊരുതി നോക്കി മുന്നോട്ടു പോവാൻ തയ്യാറായി ഇറങ്ങി നോക്കൂ. നമുക്ക് നമ്മുടെ അന്തസ് കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കും. ഭയം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നാം സമ്മർദ്ദത്തിലാവുകയും വിവേചന ബുദ്ധി ഉപയോഗിക്കാൻ കഴിയാത്തവരായി വരികയും ചെയ്യുന്നു. ഏത് കളികളിലായാലും എത്ര കഴിവുള്ള പോരാളിയായാലും ഭയത്തിനടിമപ്പെട്ടാൽ അയാൾക്ക് തന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കാൻ കഴിയില്ല. ആ അവസരം മുതലാക്കി എതിരാളി വിജയിക്കുകയും ചെയ്യും. ജീവിതത്തിൽ വിജയിക്കാൻ ഭയത്തെ അതിജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും ഭയം എന്നത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു സ്വാഭാവികമായ വൈകാരികാവസ്ഥയാണെന്ന് കാണാം. കൃത്യമായ ആത്മവിശ്വാസത്തിലൂടെയും ചിന്താരീതിയിലെ സമഗ്രമായ മാറ്റങ്ങളിലൂടെയും ഭയത്തെ അതിജീവിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പരീക്ഷകളെ ഭയപ്പെടുന്നുണ്ടാവാം, ചില അധ്യാപകരെ ഭയപ്പെടുന്നുണ്ടാവാം. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭയക്കുന്നത് മേലുദ്യോഗസ്ഥനെയോ ആവാം. ആ വ്യക്തി ചിലപ്പോൾ ഭയപ്പെടുന്നത് പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും നിലപാട് വ്യക്തമാക്കാനും ആയിരിക്കും. എല്ലാവരുടെ ജീവിതത്തിലും എന്തിനോടെങ്കിലുമൊക്കെയുള്ള ഭയം, വിമുഖത എന്നിവയുണ്ടാവും. നമ്മുടെ ഭയത്തെ അതിജീവിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം നമ്മിലുള്ള ഭയത്തെ തിരിച്ചറിയുക എന്നതാണ്. അതിനോടൊപ്പം ആ ഭയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുഭവിക്കാൻ തയ്യാറാകുക എന്നതാണ്. അങ്ങനെ പ്രശ്നങ്ങളെ മുഖാമുഖം നേരിട്ട് ഭയത്തെ അതിജീവിക്കുക. ഭയം മറികടന്ന് വിജയം നേടിയ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുക, അവരെ കേൾക്കുക. ഇങ്ങനെ സ്വയം തിരിച്ചറിവ് നേടിയാൽ ഭയത്തെ മറികടക്കാനും വലിയ വിജയങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും. ഭയം എന്നത് നമ്മളെ പിന്നോട്ടേക്ക് തള്ളാൻ, പിന്തിരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വികാരം മാത്രമാണ്. ഭയത്തിന്റെ ശബ്ദം തേടി നാം എവിടേക്കും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളഗതി മാറുമ്പോൾ നമുക്കുറപ്പിക്കാം നാം ഭയത്തിന് അടിമപ്പെട്ടു എന്ന്. ജീവിതത്തിൽ ഭയം കൊണ്ടല്ലാതെയും നാം പരാജയപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കുറച്ചു കാലം മുമ്പ് വരെ പല ഭാര്യമാരും വിവാഹബന്ധം തുടർന്നു പോകാൻ തീരുമാനിച്ചത് ഭയം കൊണ്ടല്ലായിരുന്നു. ഇറങ്ങിപ്പോകണം എന്ന് ചിന്തിച്ചാലും തന്റെ മാതാപിതാക്കൾ വിഷമിക്കുമല്ലോ, കുടുംബത്തിനും ഭാരമാകുമല്ലോ, കുട്ടികളുടെ ഗതി എന്താവും, ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നുടലെടുത്ത ഭയം കൊണ്ടാണ്. ഇന്ന് ഭാര്യമാരും ജോലി ചെയ്ത് സ്വന്തമായി വരുമാനമുണ്ടാക്കുമ്പോൾ അവർക്ക് ഭയമേതുമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇവിടെ സ്ത്രീകൾ ഭയത്തെ നേരിടുന്നത് സ്വന്തം സാമ്പത്തിക സുരക്ഷിതത്വം നേടിയാണ്. ഇങ്ങനെ ഭയത്തെ പ്രതിരോധിക്കാൻ വേണ്ട ആയുധങ്ങൾ നാം കൈവശം കരുതിയാൽ നമുക്ക് തലയുയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടെ സ്വന്തം കാലിൽ നിൽക്കാം. അത് ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ഭഗവത്ഗീതയിൽ ഭയത്തെക്കുറിച്ചും അതിനെ നേരിടേണ്ടതിനെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം മരണഭയമാണെന്ന് ഗീത പറയുന്നു. ഭയത്തെ കയ്യിൽ ഒതുക്കുവാൻ മനസ്സിനെ നിയന്ത്രിക്കണമെന്നും അജ്ഞാനരഹിതമായി ഇരിക്കണമെന്നും ബ്രഹ്മത്തിൽ വിശ്വസിച്ച് ഭഗവാന് ശരണം പ്രാപിക്കണമെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് ഉപദേശിക്കുന്നു. അത് നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഭയരഹിതനായി കർമ്മങ്ങൾ ചെയ്യാം. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ? ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മോഹന രാഗത്തിലാണ്.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം.

0: സുവിശേഷങ്ങൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഇന്ന് ജൂൺ മാസം 4-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ചൈനയിലെ ബീജിംഗിലുള്ള ടിയാൻമെൻ സ്ക്വയറിൽ ജനാധിപത്യത്തിനായി വിദ്യാർത്ഥികൾ നടത്തിവന്ന പ്രതിഷേധത്തെ ചൈനീസ് സൈന്യം അടിച്ചമർത്തിയത് 1989 ജൂൺ 4-ാണ്. ടാങ്കുകളും ആയുധങ്ങളും ഉപയോഗിച്ച് നടത്തിയ ഈ സൈനിക നടപടിയിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ലോക ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ രാഷ്ട്രീയ അടിച്ചമർത്തലുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ടാങ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി സൈനിക ടാങ്കുകൾക്ക് മുന്നിൽ തനിച്ചു നിൽക്കുന്ന ചിത്രം ഈ പോരാട്ടത്തിന്റെ ആഗോള പ്രതീകമായി മാറി. 2-ാം ലോകമഹായുദ്ധത്തിലെ അത്ഭുതകരമായ രക്ഷപ്പെടുത്തൽ ദൌത്യമായ ഓപ്പറേഷൻ ഡൈനാമോ അവസാനിച്ചത് 1940 ജൂൺ 4-ാണ്. ജർമ്മൻ സൈന്യത്താൽ വളയപ്പെട്ട 3.5 ലക്ഷത്തോളം സഖ്യകക്ഷി സൈനികരെ ഫ്രാൻസിലെ ഡൺകീർക്ക് തീരത്തു നിന്നും ഇംഗ്ലണ്ടിലേക്ക് സുരക്ഷിതമായി എത്തിച്ച ദൌത്യമായിരുന്നു ഇത്. ചെറുകപ്പലുകളും മത്സ്യബന്ധന ബോട്ടുകളും വരെ ഈ ദൌത്യത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പതനം ഒഴിവാക്കാൻ ഈ ഒഴിപ്പിക്കൽ സഹായിച്ചു. ഇത് യുദ്ധത്തിന്റെ ഗതിയിൽ വലിയ മാറ്റമുണ്ടാക്കി. ശാന്തസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ ടോങ്ക ബ്രിട്ടീഷ് സംരക്ഷണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത് 1970 ജൂൺ 4-ാണ്. മറ്റു പല കോളനികളെയും പോലെയായിരുന്നില്ല ടോങ്കയുടെ പദവി. അവർക്ക് തനതായ രാജഭരണമുണ്ടായിരുന്നു. എന്നിരുന്നാലും വിദേശകാര്യങ്ങളിലും പ്രതിരോധത്തിലും ബ്രിട്ടന് മേൽനോട്ടമുണ്ടായിരുന്നു. 1970-ലെ ഈ പ്രഖ്യാപനത്തോടെ ടോങ്ക കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഭാഗമായ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറി. യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 4 നിഷ്കളങ്കരായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു. 1982-ൽ ലബനൻ യുദ്ധത്തിൽ ഇരകളായ കുട്ടികളുടെ ദുരവസ്ഥ പരിഗണിച്ചാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാനും ഈ ദിവസം രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഫോർഡ് മോട്ടോർ കമ്പനിയുടെ സ്ഥാപകനായ ഹെൻറി ഫോർഡ് അദ്ദേഹം നിർമ്മിച്ച ആദ്യത്തെ വാഹനമായ ക്വാഡ്രി സൈക്കിൾ പരീക്ഷണ ഓട്ടം നടത്തിയത് 1896 ജൂൺ 4 പുലർച്ചെയായിരുന്നു. ഡൈട്രോയിറ്റിലെ തന്റെ വീടിന്റെ ഗ്യാരേജിലായിരുന്നു അദ്ദേഹം ഇത് നിർമ്മിച്ചത്. 4 സൈക്കിൾ ടയറുകളുള്ള ഈ വാഹനം ആധുനിക ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ തുടക്കമായിരുന്നു. സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന കാറുകൾ നിർമ്മിക്കുക എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു ഈ ചെറിയ വാഹനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: സന്ദേശങ്ങൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 4-ാം തീയതി. സംഗീതത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അതിന് എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന ആ മനുഷ്യന്റെ ചിരിക്കുന്ന മുഖമായിരിക്കും. തെന്നിന്ത്യൻ സിനിമയിലെ 4 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ആ സംഗീത വിസ്മയത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. 40,000-ത്തിലധികം പാട്ടുകൾ ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ പാടിയ ഗായകനായിരുന്നു എസ് പി ബി. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നിങ്ങനെ 16 ഭാഷകളിലായി അദ്ദേഹം പാടിത്തീർത്തത് 40,000-ത്തിലധികം ഗാനങ്ങളാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഗിന്നസ് റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തം. മലയാള സിനിമയിൽ അദ്ദേഹം പാടിയ പാട്ടുകൾ കുറവാണെങ്കിലും പാടിയവയെല്ലാം ഹിറ്റുകളായിരുന്നു. ഊട്ടിപ്പട്ടണം, താരാപഥം, ചേതോഹരം, മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ എന്നീ പാട്ടുകൾ ഇന്നും മലയാളികളുടെ പ്ലേലിസ്റ്റുകളിൽ ഒന്നാമതാണ്. ഏത് മൂഡിലുള്ള പാട്ടുകളും അതിന്റെ പൂർണതയിൽ പാടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അതിശയിപ്പിക്കുന്നതായിരുന്നു. ഗായകൻ എന്നതിലുപരി മികച്ചൊരു നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായിരുന്നു അദ്ദേഹം. കമലഹാസന് വേണ്ടി അദ്ദേഹം നൽകിയ ശബ്ദം ഇന്നും കഥാപാത്രങ്ങളുടെ ആത്മാവായി നിലനിൽക്കുന്നു. കാതലൻ പോലുള്ള ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. 6 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ രാജ്യം അദ്ദേഹത്തിന് നൽകി ആദരിച്ചു. എന്നാൽ പുരസ്കാരങ്ങൾക്കപ്പുറം ഓരോ സാധാരണക്കാരന്റെയും ഹൃദയമിടിപ്പായി മാറാൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് കഴിഞ്ഞു. പാടുനിലാവേ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിച്ച ആ ശബ്ദം ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. മരണമില്ലാത്ത ആ സംഗീതത്തിന് മുന്നിൽ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിൽ.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: നമസ്കാരം. ഇൻഫോസെവൻ ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യം ജൂൺ 16 മുതൽ ലഭ്യമാകും. ജൂൺ 16 മുതൽ 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. ചിറ്റൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂൺ 8 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തുന്നു. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയാണ് യോഗ്യത. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ ഒഴിവിലേക്കുള്ള യോഗ്യത. ട്രേഡ് ഇൻസ്ട്രക്ടർ, ഫിറ്റിംഗ് ട്രേഡ് മാൻ, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, KGCE, THSLC എന്നിവയുമാണ് യോഗ്യത. HST ഗണിതശാസ്ത്രത്തിന് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും BEd കാറ്ററ്റ് സെറ്റ് നെറ്റ് പ്രവൃത്തി പരിചയവും ഉള്ളവരായിരിക്കണം. എല്ലാ തസ്തികയിലേക്കും പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖകൾ സഹിതം എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94000064486 നമ്പർ ഒരിക്കൽ കൂടി 94000064486. തരൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന 10 പ്ലസ് 2 പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെയും SSLC USS പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികളെയും ആദരിക്കും. അർഹതയുള്ള കുട്ടികൾ സ്കോർ ഷീറ്റും ഗ്രാമപഞ്ചായത്തിലെ താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന രേഖയും ജൂൺ 10 മുൻപായി പഞ്ചായത്തിൽ നൽകണമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-942-22-3-2-3-1 നമ്പർ ഒരിക്കൽ കൂടി 04-942-22-3-2-3-1. പാലക്കാട് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തിക മാറ്റം. നിയമനത്തിനായി നിലവിൽ വന്ന റാങ്ക് പട്ടിക മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും നിയമന ശുപാർശ ചെയ്തതിനാൽ റദ്ദാക്കിയതായി കേരള PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. കാറ്റഗറി നമ്പർ 703/2023. ചിറ്റൂർ സർക്കാർ കോളേജിൽ സംസ്കൃത വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക തസ്തികയിൽ നിയമനം നടത്തുന്നതിന് ജൂൺ 22 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ PG 55% മാർക്കുള്ളവരെ പരിഗണിക്കും. കൂടുതൽ വിശദാംശങ്ങൾക്കായി ഫോൺ 80-78-04-23-47 നമ്പർ ഒരിക്കൽ കൂടി 80-78-04-23-47. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 8 ജോബ് ഡ്രൈവ് നടത്തും. സ്വകാര്യ മേഖലയിലെ 3 പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് റിപ്പീറ്റ്. സ്വകാര്യ മേഖലയിലെ 3 പ്രമുഖ സ്ഥാപനങ്ങളിലേക്കുള്ള ബ്രാഞ്ച് മാനേജർ, കാഷ്യർ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, അക്കൌണ്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ഫാക്കൽറ്റി, സാപ് ട്രെയിനർ എന്നീ ഒഴിവുകളാണുള്ളത്. UG, PG, BCOM, BA, ME എന്നീ യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തിച്ചേരണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർക്ക് രസീത്, ബയോഡേറ്റ കോപ്പി എന്നിവ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-912-25-435 നമ്പർ ഒരിക്കൽ കൂടി 04-912-25-435. അസാം കേരളയുടെ ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂൺ 12. 18 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 98-95-96-79-98 നമ്പർ ഒരിക്കൽ കൂടി 98-95-96-79-98. അട്ടപ്പാടി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കയിൽ പ്രവർത്തിക്കുന്ന ആദിവാസി ഹൈസ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ തസ്തികയിലേക്ക് ജൂൺ 10 രാവിലെ 11:30 വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. കരാർ നിയമനമാണ്. സംഘം ഹെഡ് ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ കേരള സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്ഥാപനങ്ങളിലെ സമാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്റർവ്യൂവിന് എത്തിച്ചേരണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 90-61-54-05-41 നമ്പർ ഒരിക്കൽ കൂടി 90-61-54-05-41. അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. സോഷ്യൽ വർക്കർ, വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, നഴ്സ്, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. ഒരു വർഷത്തേക്കാണ് നിയമനം. അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിൽ സബ് കളക്ടറുടെ ചേംബറിൽ ജൂൺ 12 രാവിലെ 10 മുതൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളും അസലും പകർപ്പും സഹിതം രാവിലെ 9:30 മുൻപായി റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-7791 നമ്പർ ഒരിക്കൽ കൂടി 0491-2505-7791. ഇതോടുകൂടി ഇൻഫോസെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിയാ?
2: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിത്താബ്.
5: കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോ ആള് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വല്ലാതെ ഇങ്ങനെ തടിച്ചുപോയി, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റണില്ല, എന്ന് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ശരീരമാ, എന്തൊരു കഷ്ടമായത്, എന്റെ വയറൊക്കെ ചാടി, വല്ലാത്ത കോലായില്ലേ, എനിക്ക് എന്നെ കാണുമ്പോ തന്നെ വല്ലാത്ത വിഷമമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണേ. എപ്പോഴും ഇത് പറയാറുണ്ട് ആള്. അപ്പോ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മള് തന്നെയോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എപ്പോഴെങ്കിലും ഇതേപോലെ സങ്കടപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു, കുറച്ചൊക്കെ വണ്ണമൊക്കെ ഉള്ളത് നല്ലതല്ലേ എന്നിങ്ങനെ പറയായിരുന്നു. വണ്ണം കൂടിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കവളില്ല എന്ന് പറഞ്ഞു, വണ്ണം ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. ഈ കുട്ടിയപ്പ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ടേ ഒരു ദിവസം വല്ലാതെ ആള് മൂഡ് ഓഫായി ഇങ്ങനെ നമ്മളോട് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, അതിനെന്താ ഇപ്പൊ നിന്നേക്കാൾ ഒരുപാട് വണ്ണമുള്ള ആളുകള് നാട്ടിലില്ലേ, അവർ ജീവിക്കുന്നില്ലേ, അതോർത്ത് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, അവിടെയും നമുക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അവിടെയും ഇങ്ങനെ മറ്റുള്ളവരുടെ ശരീരവുമായി നമ്മുടെ ശരീരം താരതമ്യം ചെയ്യുകയാണ് അല്ലേ, സ്വയം നമ്മൾ നമ്മളെ തന്നെ പഴിക്കുന്നു. ഒരു തുള്ളി സമാധാനം പോലും മനസ്സിന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിവസവും കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഈ ശരീരത്തിനൊരു ജീവൻ ഉണ്ടെങ്കിൽ അത് നമ്മളോട് എന്തായിരിക്കും പറയുക? അത് പറയും, എടോ നീ വിശന്നപ്പോ നിനക്ക് വേണ്ടി ആഹാരം ദഹിപ്പിച്ചു തന്നത് ഞാനാണ്, നീ തളർന്നു വീഴാതെ നിന്നെ താങ്ങി നിർത്തിയത് ഈ കാലുകളാണ്, എന്നിട്ടും ഒരു തുള്ളി സ്നേഹം പോലും എന്നോട് കാണിക്കുന്നില്ലല്ലോ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കരയുന്നുണ്ടാവില്ലേ? അതിപ്പോ നമ്മൾ നമ്മുടെ മുടിയെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ രൂപത്തെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ എന്താ ഒട്ടിയ കവളെ നോക്കി പറയുന്ന കാര്യമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോ സ്വയം ഇങ്ങനെ പ്രാകുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് തിരിച്ചതിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിങ്ങനെ ചോദിച്ചേനെ, ഒരിറ്റ സ്നേഹം പോലും എന്നോട് ഇല്ലല്ലോ നിനക്കെന്ന് പറഞ്ഞേനെ. ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് നമ്മൾ നമ്മളോട് ദയയുള്ളവരായിരിക്കണം, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. സെൽഫ് ലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലവ് എന്ന്. ഈ ലോകത്ത് മറ്റെല്ലാവരോടും നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ദയയില്ലാത്തവരായിട്ട് ഇടയ്ക്കെങ്കിലും പെരുമാറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എഴുത്തോല. കൂടിയുള്ളത് ഞാൻ അഭിരാമി, കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതിപ്പോ ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കുന്നതോ ഡയറ്റ് നോക്കിയിട്ട് മെലിയുന്നതോ മാത്രമല്ല, അതൊക്കെ വേണം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ശരീരത്തെ അതിന്റെ എല്ലാ കുറവുകളോടും കൂടി ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വീട്ടില് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോ വണ്ണമുള്ള വയറോ കറുത്ത പാടുകളോ അല്ല നോക്കേണ്ടത്. ഇത്രയും കാലം നിങ്ങളെ ജീവനോടെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ ഈ ശരീരത്തെ നോക്കി നന്ദി പറയാണ് വേണ്ടത് അല്ലേ. നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ പെർഫെക്റ്റ് ആവാൻ നോക്കാതെ നമ്മളോടൊരു ഇത്തിരി സ്നേഹം കാണിച്ചു തുടങ്ങുമ്പോ ഉണ്ടല്ലോ, നമ്മള് നമ്മുടെ ഉള്ളിനോട് തന്നെ കാണിച്ചു തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി ചുറ്റുമുള്ള ആളുകളിലേക്കും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തി കഴിയുമ്പോ തന്നെ കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മളെ സ്നേഹിക്കാൻ നമ്മളില്ലെങ്കിൽ പിന്നെ മറ്റാരോ ഉണ്ടാവുക. നമുക്ക് മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് വരാം. പാട്ട് കേൾക്കുമ്പോ നിങ്ങളുടെ ആ ചെറിയ കൈകളിലേക്ക്, നിങ്ങളുടെ കാലുകളിലേക്ക്, നിങ്ങളെ താങ്ങി നിർത്തുന്ന ആ ശരീരത്തിലേക്ക് ഒക്കെ ഒന്ന് നോക്കുക. ഇടയ്ക്കെങ്കിലും ഒരു താങ്ക്സ് പറയാം, കുറച്ചെങ്കിലും സ്നേഹം കാണിക്കാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എപ്പോഴും എല്ലാ ആളുകളും വിചാരിക്കുന്നത്, എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതം ഒരു നേർരേഖ പോലെ സുഗമമായി പോകണമെന്നാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ലൈഫ്, അല്ലേ? എല്ലാം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ ഇവന്റ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ബാക്ക് ടു ബാക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വലിയ ഇവന്റ്. അതിനിടയില് മനുഷ്യരല്ലേ നമ്മളെല്ലാവരും, ചില ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയിന്ന് വരാം. അപ്പോഴൊക്കെ തലയിൽ കഴിച്ചിരുന്നിട്ട് എന്റെ വിധി, എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ പണ്ട് ചെയ്തു കൂട്ടിയതിന്റെ ഫലമ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കാൻ തുടങ്ങരുത്. ഈ പറയുന്ന ചെറിയ ഡയലോഗ്സ് ഇല്ലേ, നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന ഡയലോഗ്സ്, നമ്മൾ എത്രമാത്രം ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? നമ്മൾ നമ്മളോട് പറയുന്ന ഈ വിധിശാപങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ കൊന്നുകളയുന്ന സംഗതികളാണ്. അപ്പൊ അതിന് പകരം ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, നമ്മളോട് തന്നെ ക്ഷമിക്കുക. ചെയ്ത കാര്യങ്ങൾ തെറ്റുകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക, സാരയില്ല പോട്ടെ, എന്നിട്ട് വീണ് പോയ എടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിലേക്ക് നോക്കുക, ഇത് പറ്റിപ്പോയി, ഇനി ഇത് എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, ഹൗ ക്യാൻ വി സോർട്ട് ഇറ്റ് ഔട്ട് എന്ന കാര്യം ചിന്തിക്കുക. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ശാപവാക്കുകൾ പറയാനും സ്വയം പഴിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നുള്ള സമയമില്ല. വീഴ്ചകൾ വരും, കാരണം ലൈഫ് അങ്ങനെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൈഫ് അങ്ങനെ നേർരേഖയിൽ സുഗമമായിട്ട് പോകുന്ന ഒരു സംഭവമാണെങ്കിൽ ഇത്രയൊന്നും എന്താ പറയാ, എൻജോയ് ചെയ്യാൻ അതിലൊന്നും ഉണ്ടാവില്ല, അല്ലെ? എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാക്കുക? അപ്പൊ ആ വീഴ്ചകളെയൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളോട് കാണിക്കുന്ന ആ ചെറിയ ദയ മാത്രം മതി അടുത്ത വിജയത്തിലേക്ക് നമുക്ക് നടന്നു കയറാൻ. നമ്മളെ തളർത്തുന്ന വാക്കുകൾ നമ്മൾ തന്നെ പറയാതെ അതിനോടൊക്കെ ഭയ പറഞ്ഞ് അവനവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നത്തെ എഴുത്തോല ദൈവട വൈന്ദപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി. എൻ യു ആർ ഓണ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുക.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ജൂൺ മാസം 4ാം തീയതിയാണ്. ജൂൺ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേയധികം ഐറ്റംസ് ഉണ്ട് അല്ലേ. മഴ, മഴക്കാറ്, കാറ്റ്, മഴയത്ത് ഇങ്ങനെ കറണ്ട് പോകുമ്പോ, ഇടി വെട്ടി കറണ്ട് പോകുമ്പോ എല്ലാരും കൂടെ കൂടിയിരുന്ന് കലബില കൂട്ടിയിട്ടുള്ള സമയങ്ങള്, അങ്ങനെ നമുക്കൊരു നൊസ്റ്റാൾജിയ തരുന്നൊരു മാസമാണ് ജൂൺ മാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനപ്പോ കഴിഞ്ഞ ദിവസം വീട്ടിലൊക്കെ പോയി തിരിച്ചിങ്ങനെ വരുന്ന വഴി, അതായത് ഈ ജൂൺ മാസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാലോ, കൊടയൊക്കെ ചൂടി പോപ്പിൻസ് പോലെയാണ്. റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള കളർ കൊടകളൊക്കെ ചൂടിയിട്ട് കുട്ടികൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോണു. പുതിയൊരു ബാഗിന്റെ ഒരു രസം, പുതിയ പുസ്തകങ്ങളുടെ മണം, അങ്ങനെ മൊത്തത്തിൽ ജൂൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കളർഫുള്ളാണ്, ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മാസമാണ് ജൂൺ മാസം. അപ്പോ ഇന്ന് ജൂൺ മാസം 4ാം തീയതി നമ്മളിങ്ങനെ സ്കൂൾ കാലത്തെ ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാണ്. പണ്ട് സ്കൂളില് മഴ നനഞ്ഞു പോയതും ഷൂസിനകത്ത് വെള്ളം കയറിയതും സോക്സും ഷൂസൊക്കെ ഊരി വെച്ച് ക്ലാസ്സിലിരുന്നതും, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ ജൂൺ മാസം ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജൂൺ മാസം ഒരു നൊസ്റ്റാൾജിക് മാസമാണ്, കൂടാതെ മഴയായതുകൊണ്ട് തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മാസം കൂടി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അഹല്യ വിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്നത്തെ ദിവസം ഒരു സാധാരണ ദിവസമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനൊരു സാധാരണ ദിവസമല്ല ഇന്ന്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ജൂൺ മാസം 4ാം തീയതിയാണ്, ഒരു നല്ല അടിപൊളി തേഴ്സ്ഡേ ആണ്. പിന്നെ ഇന്നൊരു സാധാരണ ദിവസമാണെന്ന് കരുതണ്ട, കാരണം നമ്മുടെ മ്യൂസിക് വേൾഡിൽ, സംഗീത ലോകത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട SPB സാറിന്റെ ബർത്ത് ആനിവേഴ്സറിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അദ്ദേഹത്തിന്റെ ശബ്ദമില്ലാതെ എന്തു ലോകം അല്ലേ, അല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, പാട്ടിനെയും അദ്ദേഹത്തിന്റെ പാട്ടിനെയും അദ്ദേഹത്തിന്റെ ശബ്ദത്തെയും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക്, നമ്മൾ സാധാരണ പറയില്ലേ മഴ, കട്ടൻ ചായ, ജോൺസൺ വാഷ് എന്ന് പറയുന്ന പോലെ, മഴ, കട്ടൻ ചായ, SPBയുടെ ഒരു പാട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാട്ട് ഏതായിരിക്കും? ഇന്ന് നമുക്ക് SPBയുടെ പാട്ടുകളെ കുറിച്ച്, SPBയുടെ ഏത് ട്രാക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പറയുന്ന തമാശകളും പറയുന്ന പാടുന്ന പാട്ടുകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. SPB എന്ന ആ ഒരു 3 അക്ഷരം എത്ര പാട്ടുകൾ നമുക്ക് കൊണ്ട് തരുന്നുണ്ട് അല്ലേ. അപ്പോ ഇന്ന് നമുക്ക് മഴ, കട്ടൻ ചായ, SPBയുടെ ഒരു പാട്ട്. അങ്ങനെയാണെങ്കിൽ ഈ മഴയത്ത് നല്ലൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള SPB പാട്ട് ഏതാണ് എന്നിൻ്റെ അടുത്ത് പറയാം. 0821509000 എന്ന നമ്പറിലേക്ക് വേഗം വേഗം വിളിച്ചു തുടങ്ങിക്കോളൂ. 82 81 50 90 00 അതാണ് നമ്മളെ വിളിക്കാനുള്ള നമ്പർ. 82 81 50 900. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എനിക്ക് ഈ മഴയത്ത് കട്ടൻ ചായ ഒക്കെ കുടിച്ച്, കട്ടൻ ചായ മതി, കാരണം പാൽ ചായക്ക് ഇപ്പം 4 രൂപ വില കൂട്ടിയത് കൊണ്ട് പാൽ ചായ എന്ന് വേണ്ട, നമുക്ക് നല്ല കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഒരു ടെറസിൽ അല്ലെങ്കിൽ വീടിന്റെ ഉമ്മറത്തിരുന്നിട്ട് നല്ലൊരു SPB പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ പാട്ട് ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടാണ്. അപ്പൊ പാട്ട് കേട്ടിരിക്കുന്ന സമയത്ത് വേഗം വിളിച്ചോളൂ, SPBയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കും കൂടെ പറഞ്ഞോളൂ. വിഷിംഗ് യു ഓൾ എ ബ്യൂട്ടിഫുൾ ഡേ.

0: യെസ്, അതാണ് പാട്ട്. നമ്മൾ കേട്ടൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ഫ്രം ദ മൂവി റോജ. റോജ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബി പാടിയിട്ടുള്ള പാട്ട്. ഇടയിൽ നമ്മൾ കേൾക്കുന്ന ഹമ്മിങ് സുജാത ചേച്ചിയുടെ ഹമ്മിങ് ആണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാ സംസാരിക്കണേ?
1: ഞാൻ റിൻസൺ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്.
0: ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കുറഞ്ഞോ?
1: അവിടെ
0: കുറച്ച് കുറഞ്ഞോ?
1: ഓക്കേ.
0: അതെന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. അവിടെ എന്തെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചേ?
1: ഇവിടെ കുഴപ്പമൊന്നുമില്ല,
0: അവിടെ ഓക്കെയാണ്. ഓക്കെ റിൻസൺ,
1: അവിടെ ഏതോ പാട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്.
0: അതെയോ? ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് സംസാരിക്കാം അല്ലേ? അപ്പൊ പറയൂ, മഴ, കട്ടൻ ചായ പറയൂ.
1: നമുക്ക് എസ് ബി ബിക്ക് നമ്മൾ വിട്ടുപോകുന്ന ശരിക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാനിപ്പോ ജസ്റ്റ് ഇപ്പോഴങ്ങനെ ഓർത്തത്, അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം 5 വർഷമായി കാണുന്നു, 2020 സമയത്ത്, ആ കോവിഡിന്റെ സമയത്താണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇവരൊന്നും നമ്മൾ വിട്ടുപോകരുത്. സംഗീത സംവിധായകരായാലും ഗായകരായാലും ഇവരൊക്കെ ഇന്നും ആജീവനാന്തം കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
0: അപ്പൊ
1: അദ്ദേഹത്തിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു പാട്ട് മുൻതാണം പിടിച്ചെന്ന് വിളിമിലെ എസ് ബി ബിയും എസ് ജാനിയും പാടിയ

0: ഈ ഗാനം
1: പാട്ട് ഓക്കെ അടിപൊളി പാട്ടൊക്കെ പാടാൻ പഠിച്ചുട്ടോ റിൻസിൻ ചേട്ടാ, രസമായിട്ട് പാടുന്നുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ.
0: ഇത് ഞാൻ കുറെ നാളായി സ്റ്റേജിൽ പാടാൻ ആഗ്രഹിച്ചത് നടന്നിട്ടില്ല, കാരണം ഒരുപാട് പാട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് ഇതങ്ങനെ ബാക്കിലേക്ക് പോയി.
1: അതെയോ, ഓക്കെ, എന്തായാലും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് നമുക്കിത് സ്റ്റേജിൽ തട്ടിൽ കയറി പാടണം.
0: ഞാൻ പാടും, ഇതെന്തായാലും ഞങ്ങളുടെ പാട്ടുപുരയില് ഞാൻ പാടാൻ കുറെ ദിവസമായി ഇങ്ങനെ ഓങ്ങി വെച്ചിരിക്കുന്നത്.
1: ഓക്കെ,
0: ഈ പാട്ടിനെ കുറിച്ച് സംസാരിച്ചുള്ള എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഈ പാട്ടിനെ കുറിച്ച്
1: എന്താണ് പറഞ്ഞത് ഫ്രണ്ടിനോട്?
0: അല്ല, ഒരു ദിവസം ഇങ്ങനെ എന്തോ തമിഴ് പാട്ടുകളെ കുറിച്ച് എന്റെ ഫ്രണ്ട് സംസാരിച്ചു, എനിക്ക് തമിഴ് പാട്ടുകൾ പാടിക്കൊള്ളു എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മുൻകാലം പിടിച്ചിട്ട് ഈ പാട്ടാണ്. അപ്പൊ അത് പറഞ്ഞ പാട്ട് ജസ്റ്റ് പാട്ട് പറഞ്ഞു പാടാൻ പറഞ്ഞു, പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പാടാൻ പറ്റില്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്.
1: എന്തായാലും അടിപൊളിയായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ റിൻസിൻ ചേട്ടാ ഈ പാട്ടാണ് അപ്പൊ ഇങ്ങനെ മഴയത്ത് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇരുന്ന് അങ്ങോട്ട് കേൾക്കണ, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്ന എസ് പി ബിയുടെ പാട്ടല്ലേ. ഓക്കെ റിൻസിൻ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കെങ്കിലും വിഷസ് ഉണ്ടോ? കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്, സാരില്ല. എന്തായാലും റിൻസിൻ ചേട്ടൻ ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ പാട്ട് മുന്താണി മുടിച്ചത് സിനിമയിലെ ആ ഒരു പാട്ടാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ഒരുപാട് പാട്ടുണ്ട് നമുക്കിങ്ങനെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത്, ഓ മൈ ഗോഡ് എന്ത് പാട്ടുകളാണല്ലേ, എന്ത് രസമുള്ള പാട്ടുകളാണ് പാടി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ നമുക്ക് തോന്നും. പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉള്ളതുപോലെ തോന്നുന്ന ഒരു ശബ്ദമാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് നമ്മള് പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഓരോ വർഷം വരുമ്പോഴത്തേക്ക് കോവിഡിന്റെ സമയത്ത് അദ്ദേഹം വിട്ടു പോയ ആ ഒരു ദിവസം വരുമ്പോഴത്തേക്കും എല്ലാവരും പറയുമ്പോഴത്തേക്കൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോഴും എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലല്ലേ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണേ. എന്തായാലും നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. എന്താണ് സുഖല്ലേ?
2: നല്ല വിശേഷം,
1: സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ പറയൂ, ഇത് ആരാ സംസാരിക്കണേ? ആരാ സംസാരിക്കണേ പറയൂ.
2: ഹലോ മിസ്റ്റർ പെരേരാ, ഞാൻ ശംസുദ്ദീൻ കരുപ്പെടുന്ന.
1: അത് കേട്ടില്ല, അതാണ് ഞാൻ ചോദിച്ചേ. ശംസുക്ക എന്താണ് വിശേഷം, സുഖല്ലേ? കുറച്ച് നാളുകളായി, അപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് പോണു, വിശേഷങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച്. ഓക്കെ ഓക്കെ, അപ്പൊ ഷംസിക്ക ഒരു നല്ല
2: ബാലസുബ്രഹ്മണ്യന്റെ പാട്ട് പറഞ്ഞാല് ഏതൊരു പാട്ട് എടുത്താലും അതിൽ നിന്നൊരു മാറ്റാൻ പറ്റിയ പാട്ടില്ല, എല്ലാം സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്.
1: അതെ, അപ്പൊ അതിൽ നിന്ന് ഒരു ഒരു പാട്ട് നമുക്കൊരു മഴയത്ത് നല്ലൊരു കട്ടൻ ചായ കിട്ടി കുടിച്ചിരുന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഷംസുക ഏത് പാട്ട് പറയും? ഞാനും കൂടെ വരാം ചായ കുടിക്കാൻ. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ പോവാണ്.
2: പ്രേമാമൃതം

0: ഈ ഗാനം ഒന്ന് കേട്ടാ തിരക്കില്ല.
1: ഈ ഗാനം അല്ലേ, എന്ത് രസമുള്ള പാട്ടാണ്.
0: അപ്പൊ നമ്മുടെ കൃഷ്ണൻ പിന്നെ മോഹൻ ബൈജു പിന്നെ അഭിരാമി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗാനം കൂടി ഞാൻ സമർപ്പിക്കുന്നു.
1: ഓക്കെ ഓക്കെ ഷംസുക്ക, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വിഷസ് കൊടുക്കാനുണ്ടോ?
0: പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എല്ലാ റേഡിയോ ശ്രോതാക്കളും നമ്മൾക്ക് ഒരുപോലെ തന്നെയാണ്. പിന്നെ ചില ശ്രോതാക്കൾ നമ്മളെപ്പോഴും വിളിച്ച് ഗുഡ് മോർണിംഗ് പറയാറുണ്ട്.
1: അവരോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഓക്കെ, അപ്പൊ ഷംസുക്ക താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ഷംസുക്കയാണ്. അപ്പൊ ഷംസുക്ക പറഞ്ഞ പാട്ട് അനശ്വരം എന്ന സിനിമയിലെ താരാപഥം ചേതോഹരം എന്ന പാട്ടാണ്. നല്ലൊരു മഴയത്ത് കട്ടൻ ചായയൊക്കെ കുടിച്ച് കേൾക്കാൻ തോന്നുന്ന എസ് പി ബി പാട്ടുകളെ കുറിച്ച് സംസാരിക്കാൻ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം അഭിരാമേ.
1: നമസ്കാരമുണ്ട്. ഇതാരാ സംസാരിക്കണേ?
2: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
1: ജഗൻ ചേട്ടാ, എന്തെല്ലാ വിശേഷങ്ങൾ?
2: ഫാമിലി ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നു.
1: അങ്ങനെ ഹാപ്പി ആയിട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ. മഴയുണ്ടോ അവിടെ?
2: തീർച്ചയായിട്ടും
1: മഴയുണ്ടോ അവിടെ?
2: മഴ ഇവിടെ പെയ്തോണ്ടിരിക്കുന്നു, തോരാ മഴ. രണ്ടു ദിവസമായിട്ട് തദ്ദേശം മലപ്പുറത്ത് മഴയുണ്ട്.
1: ഓക്കെ, മലപ്പുറം ഏത് ഭാഗത്തെ ചേട്ടാ വീട്?
2: ഞാൻ മലപ്പുറം ടൗണിൽ തന്നെയാണ്.
1: ടൗണിൽ തന്നെയാണ്, അപ്പൊ അവിടെ മഴയാണ്.
2: നമ്മുടെ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത്
1: തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി.
2: തീർച്ചയായിട്ടും വന്നാൽ മതി. ഏത് സമയത്ത് നമ്മുടെ ആർജിയുള്ള സുഹൃത്തുക്കൾ സേവനം ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്.
1: ഓക്കെ ഓക്കെ, ഇത് കരകളും നീട്ടി സ്വീകരിക്കുന്ന പറയണേ. അപ്പൊ ജഗൻ ചേട്ടാ, നല്ല എന്തായാലും മഴയുണ്ടല്ലോ അവിടെ, ഒരു കട്ടൻ ചായ കൂടി ഇട്ടോളൂ. എന്നിട്ടൊരു എസ് പി ബി പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഏത് പാട്ടാ കേൾക്കുക?
2: ഓ, എസ് ബിയും നമ്മുടെ ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട് മറ്റേ കർണയിലെ മലരെ മൗനമോ എന്നുള്ള ഒരു സോങ്.
1: ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ട്, അതെ, ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് അല്ലേ?
2: വേറെ വൈബാണ് സോങ്.
1: അത് കേട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മഴയും മറന്നു പോവും, കട്ടൻ ചായ ജീവിതീരുന്നതും അറിയില്ല.
2: കട്ടൻ ചായയും മഴയും ആ സോങ് കൂടി ആവുമ്പോൾ നല്ലൊരു കണക്ഷൻ ഉണ്ടായില്ലേ,
1: നല്ലൊരു വൈബ് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ. ഈ കട്ടൻ ചായയും ഈ മഴയത്ത് പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോ കൂടെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എന്ന് ആലോചിക്കുന്നുണ്ടോ? വേണമെന്നുണ്ടോ? കൂടെ ആരെങ്കിലും ഒരാൾ കൂടെ വേണമെന്നുണ്ടോ?
2: ഇല്ല, തീർച്ചയായിട്ടും.
1: അപ്പൊ ഫാമിലി ആയിട്ട് മഴയത്ത് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
2: കുട്ടികളൊക്കെ റൈഡ് പോലെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും.
1: ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ ചേട്ടാ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ?
2: ഇന്നത്തെ വിഷസ് നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ എസ് പി വിയും നമ്മുടെ ജാനകിയും ഒക്കെ വളരെ വളരെ നല്ലൊരു സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും നല്ലൊരു സുഹൃത്തു തന്നെയായിരുന്നു.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് ജഗൻ ചേട്ടാ. ജഗൻ ചേട്ടനും ഒരു കിഡിലിൻ ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അപ്പൊ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ പാട്ട് കർണ എന്ന സിനിമയിലെ മലരയും മൗനമ്മ എന്ന പാട്ട്, ആ പാട്ടാണ്, ആ പാട്ട് കേൾക്കാനാണ് തോന്നുന്നത്. മഴയത്തെന്ന് മാത്രമല്ല, ഏത് സമയത്തും നമുക്ക് കേൾക്കാവുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്ക്. അപ്പൊ അങ്ങനെ മഴയത്ത് കട്ടൻ ചായയൊക്കെ കുടിച്ച് കേൾക്കാൻ തോന്നുന്ന എസ് പി ബി പാട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. ഹെവനിലിരുന്ന് അദ്ദേഹം ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടാവും. ഒരു ഹെവൻലി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. ജെന്റിൽമെൻ എന്ന സിനിമയിലെ പാട്ട് വരുന്നുണ്ട്. എൻജോയ് ദി സോങ് ആൻഡ് കം ബാക്ക്.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണ് രോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഓക്കേ, സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ വിഷസ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. എന്റെ ഒപ്പം നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി ചേച്ചി.
3: ഷെഫിനെ എന്താണ് വിശേഷം? സുഖല്ലേ?
4: സുഖം. നല്ല മഴ രാവിലെ.
3: ആണോ, ജോലിക്ക് പോകാൻ മടിയാവുന്നുണ്ടോ അതോ മഴയത്തെങ്ങ് ജോലിക്ക് പോയി കളയാം എന്നാണോ ഒരു ചിന്ത? എന്താണ് തോന്നുന്നത്?
4: അങ്ങനെ മടി ഇപ്പൊന്നുമില്ല, ജോലി പോയിക്കോളും. മഴയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല.
3: പ്രശ്നമൊന്നുമില്ല. ഈ മഴ ഒരു പ്രശ്നം ആവുന്നത് എപ്പോഴാ? അങ്ങനെ ആയിട്ടുണ്ടോ ഷെഫിന്?
4: മഴ പ്രശ്നമാന്ന് പറഞ്ഞാൽ ഈ മഴ ഒത്തിരി ആവുമ്പോ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ പ്രശ്നമൊന്നുമില്ല.
3: അല്ലാതെ പ്രശ്നമൊന്നുമില്ല. മഴയത്ത് ജോലിക്ക് പോകാൻ വിഷയമില്ല, രാവിലെ എണീക്കാൻ വിഷയമില്ല അല്ലേ?
4: അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഉച്ചക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട രാവിലെ അത്ര പ്രശ്നമില്ല.
3: ഓക്കെ, അപ്പൊ ഒരു സൂപ്പർമാൻ തന്നെ എന്നെ വെച്ചൊക്കെ നോക്കുമ്പോ.
4: ഞാൻ ഇപ്പൊ അങ്ങനെ എണീറ്റ് പോകും, വീട്ടു ഞാൻ പോകും. ഇപ്പൊ അങ്ങനെ താമസിച്ചു വരുമ്പോ കടയിൽ വരുമ്പോൾ എനിക്കാൻ രാവിലെ പാടുള്ളൂ.
3: അപ്പൊ ഷെഫിനെ, നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട എസ് പി ബി സാറിന്റെ ബർത്ത് ആനിവേഴ്സറിയാണ്, ജന്മവാർഷിക ദിനമാണ്. നല്ലൊരു മഴ പെയ്യുന്ന നേരത്തെ ജോലിക്കൊന്നും പോവാതെ ഒരു ഓഫ് എടുത്ത് വീട്ടിലിരിക്കുകയാണ് ഷെഫിൻ കട്ടൻ ചായ ഇട്ട് കുടിച്ചിട്ട്. അപ്പൊ കേൾക്കണമെന്ന് തോന്നുന്ന എസ് പി ബിയുടെ പാട്ട് ഏതായിരിക്കും?
4: കേളടി കൺമണി തന്നെയാ.
3: കേളടി കൺമണി ആ പാട്ടല്ലേ?
4: കേളടി കൺമണി വാർത്ത സന്ധതി ആ പാട്ടുണ്ടല്ലോ.

0: പാടി അഭിനയിച്ച സിനിമയല്ലേ?
1: പാടി അഭിനയിച്ച സിനിമയാണോ? അതെനിക്ക് അതിനെ കുറിച്ച് അറിയില്ല.
0: എന്തായാലും തോന്നുന്നു, ഞാൻ പിന്നെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം പാടി അഭിനയിച്ച സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ.
1: ആ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ടോ? ആ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാനൊന്ന് നോക്കാം ഷെഫിനെ.
0: ഈ ഇടയ്ക്ക് യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ നല്ല നല്ല പാട്ട് വരുമ്പോ ആ പാട്ട് കിടക്കുന്ന കാണുമ്പോ ചുമ്മാ ഇങ്ങനെ ഹെഡ്ഫോൺ കേൾക്കും, നല്ല സുഖമാണ് കേൾക്കാൻ.
1: പിന്നല്ല, അടിപൊളിയാണ്. അപ്പൊ ആ പാട്ടൊക്കെ കേട്ട് ജോലിക്കൊന്നും പോവാതെ കട്ടൻ ചായക്കെ കുടിച്ച് നമ്മൾ ഇരിക്കുകയാണ് അല്ലേ.
0: പിന്നെ ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാ മറ്റേ ഈ പാട്ട്, പിന്നെ വേറൊരു പാട്ടുണ്ട് എന്നെ,
1: ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ ഞാൻ കൊണ്ട കാതലുക്ക് നീ താനേ സാക്ഷി അല്ലേ.
0: അതെ അതെ, അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അന്നും ഇന്നും എപ്പോഴും കേൾക്കും കേട്ടോ.
1: എനിക്കും എന്റെയും ഒരു ഫേവറേറ്റ് ആണ് ഗുരുവായൂരപ്പ. നല്ല രസമാണ് കേൾക്കാൻ, ഏത് സമയത്തും നമുക്ക് കേൾക്കാം അല്ലേ.
0: അതെ അതെ, അതിനകത്ത് റഹ്മാനൊക്കെ ഡാൻസ് ഒക്കെ നല്ല അടിപൊളി.
1: അത് അതൊരു പ്രത്യേക വൈബാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ പാട്ടുമായിട്ടൊരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം നമ്മളൊന്നുകൂടെ.
0: അതെ അതെ, അത് ശരിയാണ്. പാട്ടുമായിട്ട് ആ പാട്ടും അതുമായിട്ട് വേറെ രണ്ടും രണ്ട് രീതിയിലാണ് അത്
1: നിൽക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമാണ് ആ പാട്ട് അല്ലേ. ഓക്കെ ഷെഫിന്, എന്തായാലും ഒരുപാട് സ്നേഹം വിളിച്ചാൽ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ? പറയൂ.
0: നിങ്ങളുടെ പുതിയ ആർജയുടെ സൗണ്ട് കേട്ടായിരുന്നു, നല്ല രസമുണ്ടോ കേൾക്കാൻ കേട്ടോ.
1: അടിപൊളിയായിട്ടുണ്ടോ?
0: കേട്ട് കേട്ട് കേട്ട് കേട്ടു. ഹീര
1: ഹീര. ഓക്കെ, ഞാൻ എന്തായാലും അന്വേഷണം പറയാം കേട്ടോ.
0: ഒരു പുതിയൊരാണെന്നൊരു ഇതില്ല. ഒരു എവിടെയോ വർക്ക് ചെയ്തൊരു ഇതുപോലെ പിന്നെ സംസാരിക്കുന്നു. ചിലവര് വരുമ്പോ ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ അല്ലേ.
1: നമ്മളെങ്ങനെയാ, നമ്മള് പവർ ആയിട്ടുള്ള ആളുകളെയാണ് ഇങ്ങനെ നോക്കിയെടുത്ത് നമ്മള് നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരണേ. എപ്പോഴും അങ്ങനെയല്ലേ,
0: അങ്ങനെയുള്ള ആൾക്കാരെയാണ് വേണ്ടത്.
1: ഓക്കെ ഷെഫിന്, എന്തായാലും ഞാൻ പറയാം കേട്ടോ.
0: ഇന്നത്തെ ആശംസ എന്ന് പറഞ്ഞാൽ എസ് പി ബിയുടെ മുന്നിൽ ഒരു ഓർമ്മ പൂക്കൾ, പിന്നെ എല്ലാ അഹല്യയിലെ ചെങ്ങാതിക്കൂടത്തിലെ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ലൊരു മഴയുള്ള ഒരു നല്ല ദിവസം നേരുന്നു.
1: ഓക്കെ ഷെഫിൻ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഷെഫിനാണ്, ഫ്രം ഈരാറ്റുപേട്ട. അപ്പൊ ഷെഫിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേളടി കൺമണി എന്ന പാട്ട് പറഞ്ഞു, ഒപ്പം ഗുരുവായൂരപ്പ എന്ന ആ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ മഴ, കട്ടൻ ചായ, എസ് പി ബി, ഏത് പാട്ടാണെന്ന് പറയാം 8281509000 എന്ന നമ്പറിലേക്ക്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സാരിയില്ല, നമ്മളിതാ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. സമയം നോക്കുമ്പോൾ 8:28 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇത് അഹല്യ വിഷസ്, കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: എസ് പി ബാലസുബ്രഹ്മണ്യം ഒപ്പം ബിജു നാരായൺ എന്ന ഗായകൻ, ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേട്ട പാട്ട്, ദോസ്ത് എന്ന സിനിമയിലെ പാട്ട്. ഈ പാട്ട് ഒരു ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിലും ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു മെലഡി ടച്ച് ഫീൽ ചെയ്യുന്നില്ലേ? അതെന്താന്ന് വെച്ചാൽ വിദ്യാസാഗർ ചെയ്തിട്ടുള്ള പാട്ടാണ്. വിദ്യാജി ചെയ്തിട്ടുള്ള പാട്ടുകൾ, പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതിലൊരു മെലഡി ടച്ച് ഉണ്ടാകും എല്ലാ പാട്ടുകളിലും. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം 8:34. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്. അതി ഞാൻ പല്ലച്ചനിൽ നിന്നും പറന്നു വരും ബാലൻചേട്ട.
0: ബാലൻചേട്ടാ, എന്താണ് വിശേഷം? സുഖല്ലേ?
1: ഓക്കെ.
0: മഴയുണ്ടോ അവിടെ?
1: മഴയില്ല, നല്ല വെയില്.
0: വെയിലാണ്? ഓക്കെ. ഇന്ന് പല സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട്. കൊച്ചിയിലൊക്കെ പലയിടത്തും വെള്ളക്കെട്ടുകളായി, ഓറഞ്ച് അലേർട്ട് ഒക്കെ ഉണ്ട് പല ജില്ലയിലും.
1: ഇവിടെ ഒരു 5 മണിയാകുമ്പോ ഒരു മഴ പെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് നോക്കുമ്പോ അങ്ങനെ പോയി. നല്ല വെയിലായിരിക്കുന്നുണ്ട്. അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്?
0: ഇവിടുത്തെ അന്തരീക്ഷം ഒരു മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. ഈ 5 മണിയുടെ കാര്യം പറഞ്ഞത് ഇന്നത്തെ 5 മണിയാണോ? ഇന്ന് 5 മണിക്ക് മഴ പെയ്യുന്നാണോ പറഞ്ഞേ? അല്ല, ഇന്ന് 5 മണിക്ക് മഴ പെയ്യുന്നാണോ ബാലൻചേട്ട പറഞ്ഞത്? ഓക്കെ, വെളുപ്പിന് 5 മണിക്ക് അല്ലേ?
1: ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അപ്പൊ കൊട എടുത്തിട്ട് പോയി. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് മഴ മൂട്ടവും മഴയും ഒന്നുമില്ല.
0: ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓ, വെളുപ്പിന് 5 മണിയൊക്കെ ആര് കാണുന്നു ബാലൻചേട്ടാ? ഞാനൊക്കെ നല്ല ഉറക്കായിരിക്കും ആ സമയത്ത്. ഓ, അടിപൊളി അടിപൊളി. അപ്പോ പറയൂ, മഴ കട്ടൻ ചായ ഒരു എസ് പി ബി പാട്ട്, ഏത് പാട്ടായിരിക്കും ചേട്ടൻ ചൂസ് ചെയ്യാ?
1: എനിക്ക് മൊഴി എന്നുള്ള സിനിമയിലെ ഒരു പാട്ടുണ്ട്, മലരേ മൗനമാ.
0: മലരേ മൗനമാ എന്ന പാട്ട് കർണ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ.
1: മൊഴി
0: എന്ന സിനിമയിലാണോ മലരേ മൗനമാ എന്ന പാട്ടുള്ളത്? അല്ല കൊഴപ്പില്ല, ഞാൻ ഉത്തരം പറഞ്ഞു. കർണ എന്ന സിനിമ, കൊഴപ്പില്ല ബാലൻചേട്ടാ. കർണ എന്ന സിനിമയിലെ ആ ഒരു പാട്ട്.
1: തൂങ്കാതെ തമ്പി തൂങ്കാതെ എന്ന സിനിമയിലെ നൽവാഴ്വുണ്ടായ

0: അതെ അതെ, കമലഹാസൻ അഭിനയിച്ചിട്ടുള്ള സിനിമ അല്ലേ, കമലഹാസന്റെ പാട്ടാണ്, കമലഹാസന് വേണ്ടി എസ് പി ബി പാടിയ പാട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ്. ആ
1: എനിക്ക് തെറ്റുപറ്റി, സോറി, കർണ്ണെന്നുള്ളത് തെറ്റുപറ്റി.
0: അയ്യോ അത് സാരമില്ല, അതൊക്കെ നമ്മൾ എപ്പോഴേ മറന്നു. അപ്പൊ ബാലൻ ചേട്ടാ ഇന്നത്തെ വിഷസ് പറയോ, ആർക്കാ വിഷസ്
1: കൊടുക്കേണ്ടത്?
0: താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ബാലൻ ചേട്ടനാണ് പല്ലശ്ശനയിൽ നിന്ന്. അപ്പൊ ബാലൻ ചേട്ടൻ രണ്ട് പാട്ടുകൾ പറഞ്ഞു, രണ്ടും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ഈ നാനാകെ നാനിലെ തായ എന്ന പാട്ട് കമലഹാസന് വേണ്ടി എസ് പി ബി പാടിയിട്ടുള്ള പാട്ടാണ്. ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പല നായകന്മാർക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് അത്ര അങ്ങോട്ട് ഇഴുകിച്ചേർന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അങ്ങോട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം.
0: നമസ്കാരമുണ്ട്, ഇതാരാ സംസാരിക്കണേ? പറയൂ.
2: രവി പല്ലശ്ശന.
0: രവി ചേട്ട, മഴ കട്ടൻ ചായ എസ് പി ബിയുടെ ഒരു പാട്ട്, ഏത് പാട്ടാ ചൂസ് ചെയ്യാ?
2: സുന്ദരി ഇന്നാൽ ഒരു സേവി.
0: ഓക്കേ, ഈ പാട്ട് ഇതുവരെ ആരും പറഞ്ഞില്ല. എന്തേ ആരും പറയാത്തത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതെ അല്ലേ? ഓ, അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുന്നേ എപ്പോഴോ. അത് ഇതുവരെ മാറ്റിയിട്ടില്ല, അതിനി മാറ്റുമോ?
2: ഇല്ല, ഞാനൊരു സാധനം വെച്ച കൊറേ വർഷം അത് ഇങ്ങനെ. അത് ഇതാണ്, പാട്ടായിട്ടല്ല, നമ്മുടെ ബിജിഎം ഫ്ലൂട്ടിലുള്ള.
0: ഫ്ലൂട്ടിലുള്ള ബിജിഎം. മനസ്സിലായി മനസ്സിലായി. ഇത് ഇപ്പൊ ഞാനൊരു പാട്ട് വെച്ചാൽ അത് അങ്ങനെയുള്ളതാന്ന് പറഞ്ഞപ്പോ എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ വന്നു കേട്ടോ, നാ ഒരു തടവ് സൊന്ന. അതേപോലെ സുന്ദരി കണ്ടാൽ ഇൻസ്ട്രുമെന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 100 പ്രാവശ്യം വെച്ച പോലെയാണ് അല്ലേ?
2: ദൈവത്തിനോടൊപ്പം
0: ദൈവം തമ്പുരാൻ പോലും കേട്ടോളും വൈബ് ചെയ്തോളും
2: അല്ലേ.
0: പറഞ്ഞിട്ടുള്ള പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഒരു പാട്ട് മലരെ മൗനമ്മ എന്ന പാട്ട് മാത്രമാണ് ഒരു റിപ്പീറ്റേഷൻ വന്നത്, അല്ലാതെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളാണ് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. എന്തായാലും സന്തോഷം രവി ചേട്ടാ, സന്തോഷം. അവിടെ മഴയുണ്ടോ? നല്ല മഴയുണ്ടോ?
2: ഇല്ല ഇല്ല ഇല്ല, മഴ ക്ലീനാ, കുഴപ്പമില്ല.
0: ഓക്കെ, പെയ്യാൻ സാധ്യതയുണ്ടോ?
2: വരും ദിവസങ്ങളിൽ സാധ്യത കുറവാണ്, അങ്ങനെ ഒരു കാരണങ്ങളൊന്നും കാണുന്നില്ല.
0: ഓക്കെ, ഇന്നത്തേക്ക് സാധ്യത കുറവാണ് അല്ലേ? പെയ്യുമായിരിക്കും. ഓക്കെ, അപ്പൊ രവി ചേട്ടാ അടിപൊളി ഒരു ദിവസം ആവട്ടെ എന്ന് വിഷയം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രവി ചേട്ടനാണ്. അപ്പൊ രവി ചേട്ടൻ എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് ഹെൽത്തി ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകേണ്ട സമയമാണ്. സമയം നോക്കുമ്പോൾ 8:40 കഴിഞ്ഞ് സ്റ്റുഡിയോ ക്ലോക്കിൽ.

0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയ കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, നൂറുമേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
0: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാം.
3: മലയാളത്തിൽ ഇറങ്ങിയ പഴയ സിനിമകളൊക്കെ ഇങ്ങനെ റീ റിലീസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഒരു സിനിമയാണ് CID മൂസ. ജോണി ആന്റണി സംവിധാനം ചെയ്ത CID മൂസ റീ റിലീസ് ചെയ്യണം, റീ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാഥ വരെ ഇറങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, SPV പാടിയിട്ടുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു ഹിന്ദി സിനിമയിൽ പോലും എല്ലാ ഹിന്ദി സിനിമാ പേരുകൾ വെച്ചിട്ടുള്ള ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടായിട്ടില്ല. ഇത് മലയാളത്തിൽ മാത്രമേ പറ്റുള്ളൂ, ഗിരീഷ് പുത്തഞ്ചേരിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പാട്ട്, എല്ലാ ഹിന്ദി സിനിമകളുടെയും പേര് വെച്ചിട്ട് ഒരു പാട്ട് എഴുതുക, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പാട്ടാണ് നമ്മൾ കേട്ടത് SPVയുടെ ശബ്ദത്തിൽ. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
4: നമസ്കാരം അഭിരാമി.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ചന്ദ്രേട്ടാ, എപ്പി ഇരിക്കണീങ്ക?
4: സൗഖ്യമായിരിക്കാം.
3: നാങ്ക എല്ലാവർക്കും സൗഖ്യം, സന്തോഷം. എല്ലാരുമേ നന്നായിരിക്കും. ഇനി കൂടുതൽ തമിഴ് വേണ്ട കേട്ടോ, മതി.
4: നമ്മളെല്ലാ തമിഴും മലയാളി ആണെങ്കിലും എല്ലാ തമിഴും സംസാരിക്കുന്നുണ്ട്. കോയമ്പത്തൂർ വന്നിട്ട് 70 വർഷമായി.
3: അതാണ് അല്ലേ?
4: ഓക്കെ.
3: അപ്പോ പറയൂ ചന്ദ്രേട്ടാ, നമ്മള് നല്ലൊരു മഴയത്ത് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് SPVയുടെ ഒരു പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ചന്ദ്രേട്ടൻ ഏത് സോങ് ആ സെലക്ട് ചെയ്യാ?
4: SPV സാറുടെ 1969 റിലീസായ തമിഴില് സാന്തി നിലയം എന്ന ചിത്രത്തിലെ ഇയർക്കെ എന്നും ഇളയ കന്നി ഏങ്ങുകിറാൽ തുണയ എണ്ണി എന്നൊരു പാട്ടുണ്ട്.
3: ഓക്കെ, ശാന്തി നിലയം എന്നാണ് ആ സിനിമയുടെ പേര് അല്ലേ?
4: അതെ അതെ, 69 റിലീസായതാണ്.
3: 1969 അന്ന് മുതൽ കേൾക്കുന്ന പാട്ടാണോ ഇപ്പോഴും നിർത്താതെ കേൾക്കുന്ന പാട്ടാണോ?
4: ഇപ്പോഴും കേൾക്കുന്ന പാട്ടാണ് ഞാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണത്.
3: ആ പാട്ടല്ലാതെ വേറൊരു പാട്ടില്ല?
4: വേറൊരു പാട്ടുണ്ട്, അത് MGR എടുത്ത അടിവി പെണ്ണെന്നുള്ള ചിത്രത്തിൽ 1000 നിലവേവ ഓർ 1000 നിലവേവ എന്നുള്ള MGR പാടിയ ആദ്യത്തെ പാട്ടാണ് SPV സാർ.
3: അതെ, അതൊരു ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടാണ് 1000 നിലവേവ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ടുകളാണ് നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കേൾക്കാൻ
4: പോണേ.
3: ഓക്കെ, അപ്പൊ മഴ പെയ്യുമ്പോ എന്തായാലും കട്ടൻ ചായ വെക്കണം, ഈ പാട്ടൊരെണ്ണം കേൾക്കണം. ഓക്കെ
4: ഓക്കെ.
3: അപ്പൊ ഇനി ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ? പറയൂ.
4: എല്ലാവർക്കും പിന്നെ ഈ ടൈറ്റിൽ കൊണ്ടുവന്ന അഭിരാമി പ്രിയയ്ക്കും
3: താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നല്ലൊരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് ചന്ദ്രേട്ടനാണ് ഫ്രം കോയമ്പത്തൂർ. അപ്പൊ ചന്ദ്രേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് പറഞ്ഞു, അതിൽ 1000 നിലവേവ എന്ന പാട്ട്. ആദ്യം പറഞ്ഞ പാട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷെ എന്ന പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അടുത്തൊരു കോളറിലേക്ക് നമുക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് അഭിരാമി. എത്ര നേരം വരെയാ ഞാൻ വിളിക്കുന്നത്?
3: ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കണം, ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചേന് റാണി ചേച്ചിനെ. വരാതിരിക്കും. ഈ കട്ടൻ ചായ ഇഷ്ടമാണോ റാണി ചേച്ചിക്ക്? കട്ടൻ ചായ ഇഷ്ടമാണോ?
5: കട്ടൻ ചായ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ ഇപ്പൊ ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോ ഞാൻ കട്ടൻ ചായ കുടിക്കാൻ.
3: ഓക്കെ, അടിപൊളി അടിപൊളി.
5: പാട്ട് കേൾക്കാൻ.
3: അപ്പൊ കട്ടൻ ചായ എന്തായാലും കട്ടൻ ചായ കുടിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ, പാലിനൊക്കെ വില കൂടി. എന്തായാലും കട്ടൻ ചായ ഇഷ്ടമില്ലാതെ SPVയുടെ പാട്ട് കട്ടൻ ചായ കുടിച്ചോണ്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കട്ടൻ ചായ കുടിക്കാൻ റെഡിയായി വന്ന റാണി ചേച്ചിക്കാണ് ഇന്നത്തെ എന്റെ ബിഗ് സല്യൂട്ട്. അപ്പൊ പറയും നല്ല മഴയുണ്ട്, നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോവാണേ. റാണി ചേച്ചി കട്ടൻ ചായ ഒക്കെ വെച്ചോണ്ട് വരുന്നുണ്ട്, നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. ഏത് പാട്ടായിരിക്കും അപ്പൊ റാണി ചേച്ചി പറയാം? നമുക്ക് ഈ പാട്ട് കേൾക്കാം.
5: സുന്ദരിയാണ് പറയാൻ നിന്നത്, അപ്പഴേക്കും ആരും ഇവിടെ പറഞ്ഞു. എനിക്ക് അതാണ് ഏറ്റവും കംപ്ലീറ്റ് ചെയ്ത് പോയി.
3: ഓക്കെ, അതാണോ
5: കണ്ണാലെന്ന്
3: ആ പാട്ടിന്റെ? ഓക്കെ, ആ പാട്ടാണോ സെലക്ട് ചെയ്യാ?
5: ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എഫ് ബി ബി എന്നെ വിളിക്കുന്ന ഒരു പാട്ടുണ്ട്, അതറിയോ?
3: ഇല്ല, ഏതാ പാട്ട്?
5: നിന്റെ കഞ്ചപ്പാണെന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട് ഗാന്ധർവത്തില്.
3: അതെ അതെ അതെ, ഗാന്ധർവത്തില് ആ പാട്ട് എസ് പി ബി പാടിയിട്ടുള്ള പാട്ടാണ്.
5: അതെ, എന്നെ വിളിക്കുന്ന പാട്ട്. പ്രത്യേകിച്ച് എന്റെ പേര് അതിനകത്തുണ്ട്.
3: അതെ അതെ അതെ, ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വിളിക്കണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഇന്ന് എന്തായാലും റേഡിയോ കേട്ടോളൂ കേട്ടോ. നെഞ്ചിൽ കഞ്ചവാണ് റാണി ചേച്ചിനെ വിളിക്കുന്നതും ഒക്കെ കേൾക്കാം നമുക്ക്. ഓക്കെ, സന്തോഷം ചേച്ചി. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ, പറയൂ.
5: ഇന്ന് ത്രിമൂർത്തി മനോജിന്റെ ബർത്ത്ഡേ ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ അഹലിയിൽ ആർക്കെങ്കിലും ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി അവർക്ക് ഉണ്ടെങ്കിൽ അവർക്കും സിസ്റ്റിക്കട്ട്. പിന്നെ എഫ് ബി ബി ഫാൻസായ ബിന്ദു ദിലീപ്, ദീപകൂത്തുപറമ്പ്, പിന്നെയും ഉണ്ടാവില്ല ഒത്തിരി ശ്രോതാക്കള്.
3: പിന്നല്ലേ ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും നമുക്ക് നല്ലൊരു ദിവസം,
5: അവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു.
3: ഓക്കെ ഓക്കെ റാണി, അടിപൊളി ദിവസം.
5: ഓർമ്മകളിൽ ഒരു സംഗീതൻ, ഈ പാട്ടങ്ങനെ അധികം കേൾക്കാറില്ല. ദീപം കൊളുത്തിയാരോ അത് നീയായിരുന്നോ, ആ പാട്ടില്ലേ?
3: ഓക്കെ, ഞാനത് പഴയ സിനിമയല്ലേ?
5: അതെ, ശുദ്ധി കലശത്തിലെ പാട്ടാണെന്ന് തോന്നുന്നുണ്ട്.
3: ഓക്കെ, ശുദ്ധി കലശം ഞാൻ എന്താ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റാണി ചേച്ചി പറഞ്ഞത് കൊണ്ട്. ഓക്കെ,
5: നല്ല പാട്ടാ,
3: ഞാൻ എന്തായാലും കേട്ട് നോക്കാം. അപ്പൊ റാണി ചേച്ചിക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ എവിടെയാണെങ്കിലും കേട്ടോ. നമ്മളെ വിളിച്ചത് റാണി ചേച്ചിയാണ്. റാണി ചേച്ചി ഇങ്ങനെ എപ്പോഴും ഭയങ്കര സന്തോഷത്തില് ഭയങ്കര എനർജിയിലാണ് എപ്പോഴും സംസാരിക്കുക. ആ ഒരു പോസിറ്റിവിറ്റി നമുക്കും ഇങ്ങോട്ട് കിട്ടും കേട്ടോ, ഒരു എനർജി നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. എന്തായാലും നെക്സ്റ്റ് കോളർ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം നമുക്ക്. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കണേ?
6: ഗുഡ് മോർണിംഗ്, അബ്രാമി.
3: നല്ല ഇരിക്കു. നീങ്ക എപ്പടി ഇരിക്കു?
6: സൗഖ്യമായിരിക്കാ?
3: അപ്പുറം എന്നാ സംബന്ധം? എന്നാ സംബന്ധം എന്ന് ചോദിക്കാമോ?
6: കേക്കലാം കേക്കലാം, പറയാ പറയാം.
3: ഓക്കെ, പറയൂ പറയൂ, എന്തുണ്ട് വിശേഷം?
6: എന്താ വിശേഷം പറയാ, വേനൽക്കാലം, മഴക്കാലം, കാറ്റ് കാലം, അത് ഇയർക്കൈ വന്നു പോയിക്കൊണ്ടും ഇരിക്കും.
3: ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാലം? ഏതാ? മഴക്കാലമാണ്.
6: എല്ലാവരും ബുദ്ധിമുട്ട് തന്നെ. വെയിൽ കൂടുതലായി കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസം വെയിൽ താങ്ങാൻ പറ്റിയില്ല. അതേപോലെ മഴ ഒന്നിച്ച് പെയ്താലും ബുദ്ധിമുട്ടാണ്, എല്ലാ അളവോടെ.
3: എന്താ ഷൺമുഖം ചേട്ടാ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെടണ്ടേ? എന്താ ഇത്?
6: അല്ല, ഞാൻ പറയണേ എല്ലാ അളവോടെ അധികമായാലും അമൃതം പുഷ്പം എന്നല്ല പറയാ.
3: അതെ, അപ്പൊ കുറച്ചൊരു ഇഷ്ടമുള്ള ഏതാ? എല്ലാത്തിനോടും കുറച്ച് ഇഷ്ടമുള്ള.
6: ശരി, മഴക്കാലം തന്നെ ആയിക്കോട്ടെ.
3: എന്നാ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന പിടിച്ചോ, മഴക്കാലം. അപ്പൊ അതെ, എസ് പി ബിയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പൊ നമ്മള് പാട്ടുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് പാട്ടാ ഷൺമുഖം ചേട്ടൻ സെലക്ട് ചെയ്യുന്ന പാട്ട്? ഏതാ?

0: അന്ത പാട്ട്,
1: ഈ പാട്ട് അല്ലേ? ഓക്കെ, ഇത് ഏത് ഏത് ചിത്രത്തിലെ പാട്ടാണ് ഈ പാട്ട്?
0: ഇത് പടത്തിന്റെ കുഴപ്പമില്ല.
1: പാട്ട് പാടാൻ പോകുന്നതിന് മുന്നേ എന്നൊന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ, ഞാൻ പാട്ട് പാടാൻ പോവാണെന്ന്. ഞാൻ പേടിച്ചു പോയി പാട്ട് കേട്ടപ്പോ.
0: പിന്നെ എംജിആറിന്റെ പടത്തിൽ വന്നിട്ട് എംജിആറിന്റെ പടത്തിൽ ആദ്യത്തെ പാട്ട് വന്നിട്ടുണ്ടല്ലോ, നല്ല പാട്ടാണത്, അതും കുഴപ്പമില്ല.
1: ഓക്കെ ഓക്കെ,
0: അത് നിറയെ പാട്ടുകളൊക്കെ ഉണ്ട്. അതേപോലെ സ്വർഗം മധുവിലേ, അതൊരു പാട്ടുണ്ട്.
1: ഓക്കെ,

0: അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ, നമ്മളിപ്പോ
1: ആലോചിക്കുകയാണെങ്കിൽ.
0: എന്തായാലും പറയൂ ഷൺമുഖം ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
1: ആ ഇന്ന് വന്ന് നമ്മുടെ ടൂ വീലർ സതീശോ, അയാളുടെ ഭാര്യ, അയാളുടെ കുട്ടികൾ എല്ലാരും നന്നായിരിക്കണം പറഞ്ഞ് ചന്ദ്രനാണല്ലോ ഷൺമുഖൻ.
0: ടൂ വീലർ സതീഷോ, എന്താ അങ്ങനെ വിളിക്കുന്നേ സതീഷ് ചേട്ടനെ, ടൂ വീലർ സതീഷ്?
1: അയാളുടെ ഭാര്യ, മക്കള്, അമ്മ, അവർക്ക് എന്റെ ആശംസകൾ.
0: ഓക്കെ, അല്ല എന്തുകൊണ്ടാ അങ്ങനെ പേര് വിളിക്കുന്നേ, ടൂ വീലർ എന്ന് വിളിക്കുന്ന? എന്താ
1: സതീഷ് എന്നേ വിളിക്കുള്ളൂ
0: ആണോ? അല്ല ഇപ്പൊ എന്നോട് പറഞ്ഞ എന്താ ടൂ വീലർ സതീഷ് എന്നല്ലേ പറഞ്ഞത്?
1: ആയിക്കോട്ടെ, അയാളുടെ ജോലി എന്താ പറഞ്ഞ പോലെ ഒന്നിച്ച് വീട്ടു പേരൊക്കെ വരില്ലേ, അരിക്കത്തെ വീട്, വടക്കത്തെ വീട് എന്ന പോലെ.
0: ഓക്കെ, അപ്പൊ സതീഷ് ചേട്ടനും ഫാമിലിക്ക് ഒരു കിട്ടിലിൻ ദിവസം ആവട്ടെ എന്ന് വിഷയം.
1: ഒപ്പം
0: ഷൺമുഖം ചേട്ടനും സൂപ്പർ ഡേ ആവട്ടെ. ബൈ ബൈ.
1: ഓക്കെ, ഗുഡ് ഡേ.
0: അപ്പോ നമ്മളെ വിളിച്ചത് ഷൺമുഖം ചേട്ടനാണ്. അപ്പൊ ഷൺമുഖം ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് പാടി തന്നു. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് പറഞ്ഞിട്ടുണ്ട്, ടൂ വീലർ സതീഷ് ചേട്ടനാണ് വിഷസ് പറഞ്ഞേക്കണേ. എനിവേ, നല്ലൊരു ദിവസം ആവട്ടെ അദ്ദേഹത്തിനും ഫാമിലിക്കും എന്നുകൂടെ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോവാണ്. അപ്പോ സമയം നോക്കുകയാണെങ്കിലേ 8:55 കേട്ടോ. അപ്പൊ ഇനി വിളിക്കാനും കോൾസ് എടുക്കാനുള്ളൊരു സമയമില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഇഷ്ടമുള്ള എസ് പി ബി പാട്ട് ഏതാണെന്ന് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്തേക്കൂ. 8281509000 എന്ന നമ്പറിലേക്ക്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ദാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഓണാഹലിയ വിഷസ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുണ്ട്. കോൾസ് വരുന്നുണ്ട്, അപ്പോൾ വിളിക്കുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല, 9 മണിയൊക്കെ ആയല്ലേ. അപ്പോൾ ഒരു മെസ്സേജ് അയച്ചിടും, വാട്സപ്പ് ചെയ്യൂ 8 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. എന്താണ് പറയാനുണ്ടായിരുന്നത്, ഏതാണ് ആ ഒരു ഫേവറേറ്റ് SPB ട്രാക്ക് എന്നുള്ളത് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ മതി, ഞാനത് വായിച്ചോളാം. അതെ, നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം, ഒരു മെസ്സേജ് ഇങ്ങനെ വരികയാണ്: നിങ്ങൾ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു, പെട്ടെന്നൊരു 500 രൂപ അടയ്ക്ക് അല്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനൊപ്പം ഒരു ലിങ്കും കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് വേഗം തന്നെ ഈ ആ ഒരു പിഴ എമൗണ്ട്, അതായത് ആ ഒരു പിഴ തുക അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഇത് ഫേക്കാണ്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡബിൾ ചെക്ക് ചെയ്യാനായിട്ട് നേരെ നമ്മൾ ആ പ്രൊഫൈൽ എടുത്ത് നോക്കും. ആരാണ് ഇത് അയച്ചിരിക്കുന്നത്, എവിടെ നിന്നാണ് അയച്ചിരിക്കുന്നത് നോക്കുമ്പോഴത്തേക്കും അതിൽ ഒരു പോലീസ് യൂണിഫോമിൽ ഒരു ലേഡി ഇങ്ങനെ നിൽക്കുന്നൊരു DP ആണ് വെച്ചേക്കുന്നത്, പ്രൊഫൈൽ പിക്ചറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പാവും ആ എന്തായാലും ഇത് പോലീസുകാർ അയച്ചിട്ടുള്ള സാധനമാണ്, മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും, പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് മറ്റൊരു തട്ടിപ്പാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്, അതായത് വാട്സപ്പ് മെസ്സേജ് ത്രൂ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ആളുകളോട് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ കുറേയധികം ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണിത്, അവരുടെ പേരിൽ ഓൺലൈനായിട്ട് തട്ടിപ്പ് നടത്താൻ, ഈ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് 500 രൂപ പിഴയടക്കാൻ പറയുന്നു. ഈ ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ചലാൻ ഡൗൺലോഡ് ചെയ്ത് പിഴയടച്ച് പിന്നെ ഈ നടപടികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒഴിവാകാം, ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. വേഗം തന്നെ ഇത് അടച്ചിട്ട് പൊക്കോളൂ എന്നുള്ള രീതിയിൽ മെസ്സേജ് വരികയാണ്. അപ്പോൾ ആ ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്കത് അടയ്ക്കാമല്ലോ, എന്തായാലും ഇങ്ങനൊരു സംഭവം വന്നു അടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് അടയ്ക്കുന്ന ആളുകളാണ് കെണിയിൽ പെടുന്നത്. അപ്പോഴാണ് ഈ കാക്കി യൂണിഫോമും തൊപ്പിയൊക്കെ വെച്ചിട്ടൊരു ലേഡിയുടെ പിക്ചറായിരുന്നു പ്രൊഫൈൽ പിക്ചർ എന്ന്. അപ്പോൾ ഈ ഒറ്റപ്പാലത്തുള്ള ആൾ വിചാരിച്ചു അത് MVD ആരോ ഒരു ഉദ്യോഗസ്ഥയാണ് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങനെ പിന്നെ വാട്സപ്പ് ത്രൂ പൈസ അടക്കാൻ നോക്കുകയും പിന്നീട് കുറേയധികം പ്രശ്നങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തു. അടുത്ത ഒറ്റപ്പാലത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സന്ദേശങ്ങളിൽ പെട്ടുപോകരുത്. ഒരിക്കലും ഉണ്ടല്ലോ മോട്ടോർ വാഹന വകുപ്പ് ഒരിക്കലും വാട്സപ്പ് ത്രൂ പിഴയടയ്ക്കാനൊന്നും മെസ്സേജസ് ആയിട്ട് ഇങ്ങനെ വരാറില്ല. അപ്പോൾ അറിയാത്ത ലിങ്കുകൾ കണ്ടാൽ അപ്പോൾ തന്നെ അതിനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തേക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ സൗന്ദര്യമുള്ള പിക്ചറൊക്കെ കണ്ടിട്ടേ, പ്രൊഫൈൽ പിക്ചറൊക്കെ കണ്ട് ഉടനെ വിശ്വസിച്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്, അത് വലിയൊരു അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജസിലേക്ക് പോവാം. ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണെന്ന് നോക്കട്ടെ. സുപ്രഭാതം. കാലിൽ മണ്ണു പറ്റിയാൽ എല്ലാവരും അത് കഴുകി വൃത്തിയാക്കും, എന്നാൽ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ പലരും ശ്രമിക്കാറില്ല. മനസ്സിലെ അഴുക്ക് കൂടെ തന്നെ കൊണ്ടു നടക്കും. പുറമേ വൃത്തിയായിരിക്കാൻ കാണിക്കുന്ന അതേ ശ്രദ്ധ അകമേ ശുദ്ധമായിരിക്കാനും നമുക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സമീറ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുള്ളത്. മണ്ണിൽ വരയ്ക്കുന്ന വര പോലെയാണ് പലർക്കും സ്നേഹം. എപ്പോൾ വേണമെങ്കിലും മായ്ച്ചു കളയാം, എന്നാൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് കല്ലിൽ കൊത്തിയതുപോലെയാണ്, അതൊരിക്കലും മായില്ല. നല്ലൊരു ദിവസം നേരുന്നു, എല്ലാവർക്കും ശുഭദിനാശംസകൾ. സമീറ ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ് ഫ്രം കരുവാരക്കുണ്ട്. സമീറ ചേച്ചിക്കും ഒരു കിഡിലിൻ ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജപ്പൻ ചേട്ടന്റെ ഒരു സുപ്രഭാത മെസ്സേജ് ഉണ്ട്. രാജപ്പൻ ചേട്ടനും ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മെസ്സേജ് സുലൈ ചേട്ടന്റെ മെസ്സേജാണ്. വ്യക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അപ്പോഴൊക്കെ കണ്ണടച്ച് അല്പസമയം ഇരിക്കുക, ചിലതൊക്കെ അംഗീകരിക്കാൻ മനസ്സ് വിശാലമാക്കുക, ചിലതൊക്കെ നേരിടാൻ മനസ്സിനെ കരുത്തുള്ളതാക്കുക. നമ്മുടെ കരുത്തും സാധ്യതകളും തിരിച്ചറിയുക. പിന്നെ തീരുമാനം, ആ തീരുമാനം ഉചിതമായൊരു തീരുമാനമായിരിക്കും. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കേട്ട പോലെയായിരുന്നു ആ ഒരു മെസ്സേജ്. എന്തായാലും സുലൈ ചേട്ടാ ഒരു കിടിലൻ ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷംസുക്കയാണ്. ഒരു ഹായ് അയച്ചിട്ടുണ്ട്, ഹായ് അഭിരാമി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഷംസുക്കയ്ക്ക് തിരിച്ചൊരു വലിയ ഹായ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് മെസ്സേജ് ഞാൻ വായിക്കാം. ഗുഡ് മോർണിംഗ് അഭിരാമി. എസ് പി ബിയുടെ ഏത് പാട്ട് എന്ന് തെരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ പാട്ടും സൂപ്പർ അല്ലേ? മണ്ണിൽ ഇന്ത കാതൽ എൻട്രി എന്ന പാട്ട് അദ്ദേഹം പാടി അഭിനയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ മലയാളത്തിൽ താരാപഥം ചെയ്തോഹരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്റെ മകൻ ശ്രീഹരി ആർമിയുടെ ട്രേഡ്സ്മാൻ എന്നൊരു ടെസ്റ്റ് എഴുതാൻ പോയിട്ടുണ്ട്. അവനത് നന്നായി എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചേക്കുന്നത് സൗമ്യ ഫ്രം ചെർപ്പളശ്ശേരിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ശ്രീഹരിക്ക് അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതി വരാൻ പറ്റട്ടെ എന്ന് വിഷയമാണ്. അപ്പോൾ നല്ല പാട്ടുകളും സെലക്ട് ചെയ്തിട്ടുണ്ട്. സൗമ്യയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് നിഷാന്താണ് ഫ്രം എറണാകുളം. ഗുഡ് മോർണിംഗ് അഹല്യ ആൻഡ് ടീം, അഭിമോൻ, സുനിൽ, ആയില്യ, വർഷ ആൻഡ് ഹീര ആൻഡ് ഓൾ. നിഷാന്ത് ഫ്രം എറണാകുളം. ഇതാണ് മെസ്സേജ്. അപ്പോൾ നിഷാന്തിനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. വോയിസ് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്, അതൊക്കെ ഇതിന് ശേഷം ഞാൻ കേട്ട് നോക്കാം കേട്ടോ എന്താണ് സംഗതി എന്നുള്ളത്. നെക്സ്റ്റ് മെസ്സേജ് നോക്കുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ലോറൻസ് ചേട്ടനാണ്. സിഗ്നൽ കിട്ടുന്നില്ല, ഇന്നലെ തുടങ്ങി റേഡിയോ സ്റ്റേഷൻ. കംപ്ലയിൻ്റ് ആണോ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്, അത് ഉടനെ തന്നെ ശരിയാവും. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് മഹേഷ് ചേട്ടനാണ് റിയാദിൽ നിന്ന്. ഹായ് അഭിരാമി, സുപ്രഭാതം. ചങ്ങാതികൂട്ടം കൂട്ടുകാർക്കും അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. മഹേഷ് ചേട്ടനും ഒരു അടിപൊളി ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. മഴയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എട്ടോളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിലേക്ക് പോകുന്നു. പാട്ട് കേട്ട് തിരിച്ചു വന്നതിന് ശേഷം ബാക്കി മെസ്സേജ് വായിക്കാം. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്തോളൂ 2828150909000.

എന്തൊരു പാട്ടാണ് ഇത്. ഈ പാട്ട് കേൾക്കുമ്പോ റൊമാൻറ്റിക് വരുന്നു എന്നുള്ളത് മാത്രം എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. സമയം നോക്കുകയാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയരാജേട്ടനാണ്, ഫ്രം ഗുരുഗ്രാം. മെസ്സേജ് ഇങ്ങനെയാണ്: സുപ്രഭാതം അഭികുട്ടൻ, ആയില്യ, സുനിൽ, ആൽബിൻ, വിഷ്ണു, ജിഷ്ണു, നിസർ, പിന്നെ പുതുതായി കൂട്ടുകൂടാനെത്തിയ ഹീര, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ അവിടെ? മഴ ആസ്വദിച്ച് കട്ടനൊക്കെ കുടിച്ചിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ചെറിയ കുശുമ്പ് തോന്നുന്നുണ്ട്. ഇവിടെ ചുട്ടു പൊള്ളുകയാണ്. ഇങ്ങനെ മഴയത്ത് നിങ്ങളോടൊത്ത് കട്ടനും കുടിച്ച് പാട്ട് കേൾക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്റെ പ്രിയ ചെങ്ക് ചന്ദ്രുവിന്റെ ചാരത്തിരുന്ന് ചന്ദ്രുവിന്റെ ആലാപനത്തിൽ SPB ഗാനങ്ങൾ മതിയാവോളം കേൾക്കണം. അപ്പോൾ ഒന്നല്ല, 1000 പാട്ടുകൾ കേൾക്കാനാവുമല്ലോ. പിന്നെ ഷെഫിൻ SPB കടലോരത്ത് പാടി അഭിനയിച്ചു എന്ന് ഉദ്ദേശിച്ച ഗാനം കേളടി കൺമണി എന്ന സിനിമയിലെ മണ്ണിലിന്ത കാതൽ എൻട്രി എന്ന ഗാനമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ പുതിയതായെത്തിയ ഹീരക്കുട്ടിക്ക് പ്രത്യേക ആശംസകൾ. സസ്നേഹം ജയരാജ്, വാപ്പാല, ഗുരുഗ്രാം. ഓക്കെ ജയരാജേട്ടാ, അവിടെ ചൂടാണെന്ന് അറിയുമ്പോഴത്തേക്കും ചെറിയൊരു വിഷമമുണ്ട്. ഇവിടെ ഒരു മഴക്കാലമാണ്, ജൂൺ മാസമാണല്ലോ. എന്തായാലും നാട്ടിൽ വന്ന് ഇതേപോലെ ഒരു മഴയത്ത് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോടൊത്ത് പാട്ടൊക്കെ കേട്ടിരിക്കാനായിട്ട് പറ്റട്ടെ എന്ന് വിഷയമാണ്. SPB മണ്ണിലിന്ത് കാതൽ എൻട്രി ആ പാട്ടാണ് അഭിനയിച്ചേക്കുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. ഷെഫിൻ പറഞ്ഞ ആ ഒരു പാട്ടിൽ ഞാൻ നോക്കിയിട്ട് SPBനെ കണ്ടില്ല, അത് പിന്നെ മറ്റൊരു പാട്ടായിരുന്നു. എന്തായാലും അത് കേളടി കൺമണി എന്ന ആ ഒരു പാട്ട്, ആ പാട്ടാണ്, ആ പാട്ടിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ് എൻ്റെയും ഒരു വിശ്വാസം. എന്തായാലും ജയരാജേട്ടന് സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് ഇന്ദിര ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഭികുട്ട, എൻ്റെ ഇഷ്ടഗാനം എല്ലാവരും പറഞ്ഞു. ഇനി എൻ്റെ ലിസ്റ്റ്: മൗനരാഗം മൂവിയിലെ നിലാവേവ, പൊന്നുമണി മൂവിയിലെ നെഞ്ചുക്കുള്ള ഇന്നാരെന്ന് സൊന്നാൽ പുരിയുമാ. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കും അഹല്യ കുടുംബത്തിലെ എല്ലാവർക്കും ഒപ്പം അഭികുട്ടനും സൂപ്പർ ഡേ വിഷസ് അറിയിക്കുന്നു. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പർ, ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പേശ്ശേടാ. എന്ത് കഷ്ടമാണല്ലേ, നമ്മളൊരു പാട്ടൊക്കെ ആലോചിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പറയാനായിട്ട് മെസ്സേജൊക്കെ അയക്കാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അതിതാ ഒരാൾ 2-3 പേര് ആ ഒരു പാട്ട് പറഞ്ഞു എന്ന്. അപ്പോൾ ഉടനെ നമ്മൾ അടുത്ത പാട്ടുകളിലേക്ക് പോയി. അടുത്തൊരു ലിസ്റ്റ് എന്തായാലും ഇന്ദിര ചേച്ചി കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. നല്ല പാട്ടുകളാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. മൗനരാഗം എന്ന സിനിമയിലെ നിലാവേവ എന്താണ് ആരും പറയാത്തതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എൻ്റെ മനസ്സിൽ കുറച്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു, അതിൽ മിക്ക പാട്ടുകളും പറഞ്ഞു. അതിൽ പറയാത്ത ഒരു പാട്ടാണ് ഈ മൗനരാഗത്തിലെ ഈ ഒരു പാട്ട്. എന്തായാലും ഇന്ദിര ചേച്ചി അടിപൊളി ദിവസം വിഷയമാണ്. അടുത്ത മെസ്സേജ് മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്, മണിമേഖല ഹരിദാസ്. ഓക്കെ, അപ്പം മണിമേഖല ഹരിദാസിനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജിലേക്കൂടെ പോവാം. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് കവിത ചേച്ചിയാണ്. ശുഭദിനം അബി, എനിക്ക് SPBയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എൻ വീട്ടുത്തോട്ടത്തിൽ എന്ന പാട്ട് ആണ് കട്ടൻ ചായയൊക്കെ കുടിച്ച് മഴയത്തിരുന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടെന്നാണ് കവിത ചേച്ചി പറയുന്നത്. എന്തായാലും സന്തോഷം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാഴ്ച ദിവസം ആവട്ടെ. പാട്ടുകളും പൊളി. അബി വർഷയോട് അന്വേഷണം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്വേഷണം പറയാം. താങ്ക് യു സോ മച്ച്. കവിത ശേഷിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ടാണ് അയച്ചേക്കുന്നത്. എന്തായാലും ലൈവിന് ശേഷം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ SPBയുടെ ബർത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് നമ്മൾ ഇന്ന് കേട്ട പാട്ടുകളെല്ലാം തന്നെ. അതുപോലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും അദ്ദേഹത്തിനോടൊപ്പം, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേട്ടുകൊണ്ട് മഴയൊക്കെ ആസ്വദിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ മഴ, കട്ടൻ ചായ, SPB ഏതാണ് സെലക്ട് ചെയ്യുക എന്നതായിരുന്നു. അപ്പോൾ കുറേ നല്ല പാട്ടുകൾ പറഞ്ഞു. അറിയാത്ത കുറേ പാട്ടുകൾ ഇതിൽ നിന്ന് കിട്ടി. ഇനിയിപ്പോൾ കേൾക്കണം ആ പാട്ടുകളൊക്കെ. എന്തായാലും വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു കിഡിലൻ ദിവസം, നല്ലൊരു മഴ ദിവസം കൂടെ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിറാമി സൈനിങ് ഓഫ്.

0: with a break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. സെല്ലുലോയിഡ്.
3: നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഹോളിവുഡ് സ്പെഷ്യലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമ റേസിംഗ് പ്രേമികൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി ആയിലാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു സിനിമ തിയേറ്ററുകളിൽ വൻ വിസ്മയം തീർത്തു

ചിന്ത ഹോളിവുഡിന്റെ നിത്യഹരിത നായകൻ ബ്രാഡ് പിറ്റ് ട്രാക്കിൽ തീപ്പൊരിമാറിക്കുന്ന എഫൺ എഫൺ എന്ന ലേറ്റസ്റ്റ് ഇന്റർനാഷണൽ മൂവിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രോമാഞ്ചം വരുന്ന ഒരു സിനിമയാണ് കേട്ടോ ഇത്. എനിക്ക് വളരെയധികം പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവി കൂടിയാണ്. അപ്പോ നോക്കി ഇതിന്റെ കട്ട് ത്രില്ലിംഗ് ആയ ആ ഒരു കഥയിലേക്ക് അങ്ങ് കിടക്കാല്ലേ. സിനിമയിൽ ബ്രാഡ് പിറ്റ് എത്തുന്നത് സോണി ഹൈസ് എന്ന റേസിംഗ് ലെജൻഡ് ആയിട്ടാണ് കേട്ടോ. 1990s ട്രാക്കുകളെ വിറപ്പിച്ചിരുന്ന ഒരു വമ്പൻ റേസർ ആയിരുന്നു സോണി. എന്നാൽ നിർഭാഗ്യവശാൽ ട്രാക്കിൽ വെച്ചുണ്ടായ ഒരു ഭീകരമായ അപകടം അയാളുടെ കരിയർ തന്നെ തകർത്ത് കളയാണ്. അതോടെ റേസിംഗിനോട് വിട പറഞ്ഞ് അയാൾ അങ്ങ് അപ്രത്യക്ഷനായിട്ട് പോവാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിയാണ് എഫ് എൻ റേസിംഗ് ട്രാക്ക്. ആ ഒരു എഫ് എൻ റേസിംഗ് ട്രാക്കുകളിൽ ഒട്ടും ഫോം അല്ലാതെ ഔട്ടായി കിടക്കുന്ന ഒരു ടീമിന്റെ അപ്സ്ക്രാൻഡ് പ്രിക്സ് അല്ലെങ്കിൽ APX GP വമ്പൻ ടീമുകളോട് മുട്ടി നിൽക്കാൻ പറ്റാതെ കട്ട പരാജയത്തിലേക്ക് പോകുന്ന ഈ ഒരു ടീമിന്റെ ഓണർ സോണി ഹേസിന്റെ ഒരു പഴയ സുഹൃത്താണ്. തന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന ടീമിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് അയാൾ ആ ഒരു പഴയ സിംഹത്തെ കാട്ടിൽ നിന്നും വിളിച്ചിറക്കാനായിട്ട് തീരുമാനിക്കുന്നത്. യെസ്, സോണി ഹേസിനെ. വർഷങ്ങൾക്ക് ശേഷം ആ റേസിംഗ് സ്യൂട്ട് അണിഞ്ഞ് ട്രാക്കിലേക്ക് ഇറങ്ങുന്നതോടെ കഥ മാറുകയാണ് പിന്നീട് അങ്ങോട്ട്. അപ്പോ എന്താണ് ഇനിയുള്ള ട്വിസ്റ്റ് എന്ന് നമുക്ക് കേട്ടാലോ? കേൾക്കാം സ്ലോഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റുഡന്റ് വിദ ഹലേ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: Mario Lloyd.
1: Welcome back to Sell Loud. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് APX GP ടീമിനെ രക്ഷിക്കാനെത്തുന്ന സോണി ഹേസിനെ കുറിച്ചാണല്ലേ. എന്നാൽ ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് സോണിയെ കാത്തിരിക്കുന്നത് ഒരുപാട് വെല്ലുവിളികളായിരുന്നു. പ്രായം ശരിക്കും അയാളെ തളർത്തുന്നുണ്ടായിരുന്നു. ഒപ്പം പുതിയ സാങ്കേതിക വിദ്യകളോട് പൊരുത്തപ്പെടാനായിട്ടും അയാൾക്ക് നന്നെ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. അതിലും വലിയൊരു തലവേദന ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ടീമിലെ ഒന്നാമത്തെ റേസറായ ജോഷ പിയേഴ്സ്. ആരെ യുവാവ് ശരിക്കും സോണിക്കൊരു തലവേദനയായിട്ട് മാറാണ്. പുതിയ തലമുറയിൽ ഏറ്റവും കഴിവുള്ള എന്നാൽ ഒരൊറ്റ കളിയിലും വിട്ടുകൊടുക്കാതെ കട്ട ഈഗോയും വാശിയുമുള്ള ഒരു യങ് ബ്ലഡ്. പ്രായം കഴിഞ്ഞ ഒരു പഴയ റേസർ തന്റെ ടീമിലേക്ക് മെന്ററായിട്ട് വരുന്നതിനോട് ജോഷിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും തമ്മിൽ തുടക്കത്തിൽ എന്താണ് നല്ല രീതിയിൽ തന്നെ ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങാണ്. എന്നാൽ വമ്പന്മാരായിട്ടുള്ള ഫെറാറിയും മെർസിഡീസും റെഡ്ബുള്ളും ഒക്കെ ട്രാക്കിൽ കാട്ടുന്ന കുതിപ്പിനെ തോൽപ്പിക്കണമെങ്കിൽ ഈ ഒരു പഴയ ലെജൻഡിന്റെ അനുഭവ സമ്പത്തും പുതിയ റേസറുടെ വേഗതയും ഒന്നിച്ചു ചേരണമെന്ന് പിന്നീട് അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു മെന്റർ എന്ന നിലയിൽ നിന്നും ജോഷിയുടെ കോ ഡ്രൈവർ ആയിട്ട് സോണി മാറുന്നത് പിന്നീട് ആ രണ്ടുപേരും ഒന്നിച്ച് ആ കറുത്ത ട്രാക്കിൽ ഉണ്ടാക്കുന്ന വമ്പൻ സസ്പെൻസും ആ ഒരു വമ്പൻ സസ്പെൻസിന്റെ മാന്ത്രികതയുമാണ് ഈ ഒരു സിനിമയെ ശരിക്കും അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ മത്സരത്തിന്റെ ഒടുവിലത്തെ അഞ്ഞിട്ടിക്കുന്ന ക്ലൈമാക്സ് റേസിംഗ് എന്തായിരിക്കും അത് നമുക്ക് കേൾക്കാം സ്ലോഡിൽ ആഫ്റ്റർ ഷാർട്ട് ബ്രേക്ക്. കീപ് ലിസണിംഗ് ഹലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ലോയിഡാണ്. സ്ലോയിഡിലെ ഇങ്ങനെ F1 കഥയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. അപ്പോ കഥയിലേക്ക് നമുക്ക് പോയാലോ. അങ്ങനെ കഥ ദാ അതിന്റെ ഏറ്റവും ഉയർന്ന നെഞ്ചുടിപ്പിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റേസിംഗ് വേദി APX GP എന്ന ടീമിന് ഒരൊറ്റ അവസരം കൂടിയേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു വേദി. തങ്ങളുടെ നിലനിൽപ്പ് തെളിയിക്കാൻ വേണ്ടി അവർ പോരാടാനായി ഇറങ്ങുന്ന വേദി. ആ അവസാനത്തെ ഗ്രാൻഡ് പ്രിക്സ് റേസിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ട്രാക്കിൽ കാറുകൾ തെന്നി മറയുന്നുണ്ട്. ഒരു ചെറിയ തെറ്റു പറ്റിയാൽ വണ്ടിയോടെ കത്തി ചാമ്പലാകുന്ന അവസ്ഥ. ജോഷിയ പിയേഴ്സിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സോണി ഹെസ് ട്രാക്കിൽ സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റ് വമ്പൻ ടീമുകളുടെ കാറുകളെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു കളി തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നമ്മളും അവരുടെ കൂടെ ആ കാറിലുണ്ടെന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അതേ സമയത്ത് സോണിക്ക് പണ്ട് പറ്റിയ ആ പഴയ അപകടത്തിന്റെ ഓർമ്മകൾ അയാളെ മാനസികമായിട്ട് തളർത്താനും നോക്കുന്നുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് അവസാന ലാപ്പിൽ നൂൽപാലത്തിലൂടെ എന്നോണം വണ്ടി വായിച്ച് അവർ നേടുന്ന ഒരു വമ്പൻ വിജയം കേവലം ഒരു ട്രോഫി മാത്രല്ല അല്ലേ. അത് ആ പഴയ ലെജൻഡിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു പ്രായശ്ചിത്തം കൂടിയായിരുന്നു എന്നുള്ളതാണ്. ആ ക്ലൈമാക്സിലെ റേസിംഗ് സീനുകൾ കണ്ടതല്ലാത്ത ഒരു സിനിമാ പ്രേമിയും ഉണ്ടാകില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഈ ഒരു പടത്തിന്റെ ചോര തിളപ്പിക്കുന്ന വൺ ലൈൻ പ്ലോട്ട് എന്നുള്ളത്. ഇനി ഇതിന്റെ പിന്നിൽ നടന്ന ആ വമ്പൻ സാങ്കേതിക മാന്ത്രികതയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം സ്റ്റുഡിയോ വിത്ത് അഹല്യ 90.4 കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: yıl oydu.
1: അങ്ങനെ ഇന്നത്തെ സിലലോടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. ഈ ഒരു കഥ കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് നമുക്കും തോന്നില്ല ഒരു റേസർ ആവാനായിട്ട് ഒരു വണ്ടി ഒന്ന് ഓടിച്ചിരുന്നെങ്കിൽ. എങ്കിലും ഈ ഒരു സിനിമയെ ഇത്രയും വലിയൊരു വിഷ്വൽ മാസ്റ്റർ പീസ് ആക്കി മാറ്റിയ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. റിയൽ ഷൂട്ടിംഗ്, റിയൽ ലൈഫ് റേസിംഗ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, CGI എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. യഥാർത്ഥ ഫോർമുല 1 റേസിംഗ് മത്സരങ്ങൾ നടക്കുന്ന ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ഉൾപ്പെടെയുള്ള വേദികളിൽ വെച്ചാണ് ഈ ഒരു സിനിമ ലൈവായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബ്രിഡ് പിറ്റും മറ്റു നടന്മാരും ഒറിജിനൽ റേസിംഗ് കാറുകൾ ട്രാക്കിൽ ഓടിച്ചു തന്നെയാണ് കേട്ടോ അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇനി ക്യാമറ, ടോപ് ഗൺ മാവിക് സിനിമയിൽ ഫൈറ്റ് ജെറ്റുകൾക്കുള്ളിൽ ക്യാമറ വെച്ച് നമ്മൾ ഞെട്ടിച്ച അതേ സംവിധായകൻ ജോസഫ് കോസിൻസ്കി തന്നെയാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. കോക്പിറ്റിനുള്ളിൽ ഇരിക്കുന്ന റേസറുടെ മുഖത്തെ ആ പേടിയും ആവേശവും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി F1 കാറുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഡിസൈൻ ചെയ്ത ചെറിയ IMAX ക്യാമറകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 7 തവണ F1 ലോക ചാമ്പ്യനായ ലൂയിസ് ഹാമിൽട്ടൺ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ ഇതിലെ റേസിംഗ് സീനുകളും ടീമുകളിലുള്ള രാഷ്ട്രീയവും 100% റിയലിസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ കൂടി ഈ ഒരു ടീമിന് സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ തിയേറ്ററിൽ ആ വലിയ സ്ക്രീനിൽ വമ്പൻ സൗണ്ട് സിസ്റ്റത്തിൽ മാത്രം കണ്ട് ആസ്വദിക്കാൻ ഒരു കട്ട മാസ് വിഷ്വൽ ട്രീറ്റ് ആണ് F1. ഇനി തിയേറ്ററുകളിൽ കാണാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരം എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ OTTയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൂവി കൂടിയാണ്, എന്തായാലും കാണാൻ നോക്കണം. റേസിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് കൺഫേം ആണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ സിലലാവിടുത്തെ സമയം കൂടി ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. അടുത്ത തവണ മറ്റൊരു കിടിലൻ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോ സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ RJ അഹല്യ. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മാത്രമേ കാണാനുള്ളൂ. ഏതാണ്ട് 160,000+ പോസ്റ്റുകൾ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട്. കാണുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സംഗതിയാണ്, പക്ഷേ ഇവിടുത്തെ ആളല്ല സംഗതി, പുറത്തുനിന്ന് വന്ന ഒരാളാണ്. വരത്തനാണെന്ന് ചോദിച്ചാൽ വരത്തനാണ്, പക്ഷേ നമ്മുടെ ആളുകൾ എല്ലാവരും ഇവന്റെ പുറകെയാണ്. എന്താണ് സംഗതി എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 90.4 KTVU.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഒരു കഷ്ണം ബ്രെഡും അതിനുള്ളിൽ എന്തൊക്കെയോ കളർഫുൾ സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് ആളുകൾ ലൈക്കും വാരിക്കൂട്ടി നടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അറിഞ്ഞായിരുന്നോ നിങ്ങൾ? ഹാഷ്ടാഗ് ഫ്രൂട്ട്സ് ആൻഡ് ഡോ, അതാണ് പേര്. ജാപ്പനീസ് ഫ്രൂട്ട്സ് ആൻഡ് ഡോ. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 160,000+ പോസ്റ്റുകൾ. സംഗതി ഇപ്പോ ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റാർ ഹോട്ടൽസിൽ മാത്രമല്ല, വലിയ വലിയ പഞ്ചനക്ഷത്ര കഫേസിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ തട്ടുകടകളിലും പോപ്പ് സ്റ്റാളുകളിലും വരെ പടർന്നു പന്തലിച്ചിരിക്കുകയാണ് ഈ പുതിയ ഐറ്റം ഹാഷ്ടാഗ് ഫ്രൂട്ട്സ് ആൻഡ് ഡോ. ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ഇൻസ്റ്റഗ്രാമിൽ വൈറൽ ആയിട്ടുള്ള ഈ സാധനം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പൂതി കഴിച്ചു നോക്കാനായിട്ട്. അല്ല, എന്താ സംഭവം എന്ന് മനസ്സിലായോ? ജപ്പാൻകാരുടെ സ്വന്തം ഫ്രൂട്ട് സാൻഡ്വിച്ച് ആണ്. അതേക്കുറിച്ച് കേൾക്കണ്ടേ? കേൾക്കാം ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു സാധാരണ സാൻഡ്വിച്ച് അല്ല കേട്ടോ. രണ്ട് കഷ്ണം പഞ്ഞി പോലുള്ള ബ്രെഡ്, അതിനുള്ളിൽ നല്ല വെളുത്ത് തുടുത്ത് ഫ്രഷ് വിപ്പിംഗ് ക്രീം, അതിന്റെ നടുവിലായിട്ട് നല്ല ചുവന്ന് തുടുത്ത സ്ട്രോബെറിയോ പച്ചപ്പട്ടണിഞ്ഞ കിവിയോ അല്ലെങ്കിൽ നല്ല പഴുത്ത മാമ്പഴം ഒക്കെ വെക്കും. എന്നിട്ട് ഇത് നടുക്ക് വെച്ചൊരു ഒറ്റ മുറി. വാവ്, ആ മുറിക്കുന്ന കാഴ്ചയുണ്ടല്ലോ, ഒരു പെയിന്റിങ് പോലെ തോന്നും. കണ്ടാ കഴിക്കാൻ തോന്നില്ല, നോക്കി ഇങ്ങനെ ഇരുന്നു പോകും. അതാണ് ഈ സോഷ്യൽ മീഡിയ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ ഒരു എന്താ പറയാ വണ്ടർഫുൾ ലുക്ക്. ഇതാണോ ഈ പറയുന്ന ജപ്പനീസ് ട്രെൻഡ് എന്നൊക്കെ ചോദിച്ചു വരുന്ന ചില ആളുകളുണ്ട്. ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ പറയുന്ന എന്താണെന്നറിയാമോ, ബട്ടറും ജാമും തേച്ച് അതിന്റെ ഉള്ളിലേക്ക്. ഈ സംഗതി കഴിച്ചു നോക്കിയിട്ടാണോ കഴിച്ചു നോക്കാതെയാണോ ചില ആളുകളൊക്കെ വന്ന് കമന്റ് ചെയ്യുന്ന കാര്യമുണ്ട്. അതായത് അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ കമന്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഓ ഇതിപ്പോ നമ്മുടെ ബേക്കറിയിൽ പോയി ഒരു ബണ്ണും വാങ്ങി, ഉള്ളിൽ കുറച്ച് ബട്ടറും ജാമും തേച്ച്, അതിന്റെ ഉള്ളിലേക്ക് ഒരു കഷ്ണം ഏത്തപ്പഴവും വെച്ച്, അമ്മിണി അമ്മച്ചി ഉണ്ടാക്കി തരുന്ന ആ ബൺജാം പഴം കോമ്പോയില്ലേ, അതിന്റെ ഒരു മോഡേൺ വേർഷൻ അല്ലേ ഇത്? അല്ലാതെ എന്തുട്ട് ജാപ്പനീസ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടേ. ആഡംബര കഫേകളിൽ പോയിട്ട് വലിയ തുക കൊടുത്ത് കഴിച്ചിരുന്ന ഈ ഒരു ഇന്റർനാഷണൽ വിഭവം ഇപ്പോൾ നമ്മുടെ തെരുവുകളിലെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ ഈ ജാപ്പനീസ് ഫ്രൂട്ട് സാൻഡോ? ഈ ഫ്രൂട്ട് സാൻഡോ കഴിച്ചിട്ടുണ്ടോ? അതോ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ബണ്ണും ജാമും പഴം തന്നെയാണോ ബെസ്റ്റ്?

0: Kaleidoscope, information plus entertainment.
1: ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, വണ്ടിയുടെ ഹോണടി കേട്ടിട്ട് മനസ്സിലായില്ലേ സംഭവം? KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസിലെ നമ്മുടെ സിംഗം ആരാണെന്നറിയാമോ? വേറെ ആര്? ആ ലിസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ കണ്ണൂർ ഡിപ്പോയാണ്. വെറുതെ ഒരു ദിവസവും രണ്ടു ദിവസവും അല്ല കൂട്ടുകാരെ, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ഡിപ്പോകളിൽ 1st നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ് നമ്മുടെ കണ്ണൂര്. പക്ഷെ ട്രിപ്പ് അടിക്കുന്ന കാര്യത്തിലും കാശുണ്ടാക്കുന്ന കാര്യത്തിലും കണ്ണൂരുകാര് വേറെ ലെവലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് KSRTC. ഈ കഴിഞ്ഞ മെയ് മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ജില്ലാ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലധികം ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയ ഡിപ്പോ ത്രൂ KSRTC ആ ഒരു ബഡ്ജറ്റ് ടൂറിസത്തിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ഡിപ്പോ കണ്ണൂർ ഡിപ്പോ ആണ്. എത്രയാ വരുമാനം എന്നറിയാമോ? കഴിഞ്ഞ മാസം മെയ് 19 വരെയുള്ള ഒരു കണക്ക് നോക്കുമ്പോ 1-2 42 ലക്ഷം രൂപ ഒറ്റയടിക്ക് പെട്ടിയിലാക്കിയിട്ടുണ്ട് കണ്ണൂർ ടീംസ്. അയ്യോ, ഈ മാസം ഇനി കണ്ണൂരിൽ നിന്ന് ട്രിപ്പ് പോകാമായിരുന്നു എന്ന് കരുതി ആരെങ്കിലും ബസ്സും തൂക്കി ഡിപ്പോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടേണ്ട കാര്യമില്ല. കാരണം ഈ മാസത്തെ ബാക്കിയുള്ള എല്ലാ പാക്കേജുകളിലെയും ബുക്കിംഗ് ഹൗസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഒരു സീറ്റ് പോലും ബാക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഒന്ന് അന്വേഷിക്കൂ കേട്ടോ, കിട്ടുകയാണെങ്കിൽ പോവാലോ. കണ്ണൂർകാരുടെ വണ്ടിയിൽ കയറി നാട് ചുറ്റാൻ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ആന വണ്ടിക്ക് പിന്നെ എങ്ങനെ കുതിക്കാതിരിക്കാനായിട്ട് പറ്റും? എന്തായാലും KSRTC അടിപൊളി പരിപാടിയാണ് ബഡ്ജറ്റ് ടൂറിസം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ കെ എസ് ആർ ടി സിയുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ നമ്മുടെയൊക്കെ വിചാരം ആനവണ്ടിയെ കുറിച്ച്? നമ്മുടെ ആനവണ്ടി റോഡിൽ മാത്രമല്ലേ ഓടുള്ളൂ എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ കെ എസ് ആർ ടി സി പറക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. റൂട്ട് മാറ്റി പിടിച്ച കാര്യം അറിഞ്ഞില്ലേ? റോഡൊക്കെ ചെറുത്, ഇനി ആകാശവും കടലും റെയിൽപാതയും കീഴടക്കാൻ പോവാണ് കെ എസ് ആർ ടി സി എന്നുള്ളതാണ്. റോഡ് വഴിയുള്ള വിനോദയാത്രകൾ സൂപ്പർ ഹിറ്റ് ആയതിന് പിന്നാലെ കെ എസ് ആർ ടി സി ഇതാ തീവണ്ടിയിലും വിമാനത്തിലും കപ്പലിലും കയറിയില്ല പുതിയ ടൂർ പാക്കേജസിലേക്ക് ഒരു മാസ് എൻട്രി നടത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ? ഇതൊന്നും 2021 തുടങ്ങിയതാണ് ഈ ബഡ്ജറ്റ് ടൂറിസം പാക്കേജ്. ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കി. തുടക്കത്തിൽ ആളുകൾ വിചാരിച്ചു ഇത് എങ്ങോട്ട് പോവാനാ, അതും കെ എസ് ആർ ടി സിയിൽ. തുടക്കത്തിൽ അങ്ങനെയൊക്കെ വിചാരിച്ചുവെങ്കിലും പക്ഷെ ഇതിന്റെ വരുമാന പട്ടിക ഓരോ വർഷവും റോക്കറ്റ് പോലെ അങ്ങ് കുതിച്ചങ്ങ് ഉയർന്നങ്ങ് പൊങ്ങി അങ്ങ് പറക്കാണ്. ആനവണ്ടിക്ക് ലാഭമില്ല എന്നിനി ആരെങ്കിലും പറഞ്ഞാൽ ഈ ടൂറിസം കണക്കെടുത്ത് അവരുടെ മുഖത്തേക്ക് കാണിച്ചു കൊടുക്കണം. ലോക്കൽ ട്രിപ്പുകൾ കളിച്ച് കളിച്ച് ഇതാ ഇപ്പോൾ ടീംസ് വേറെ ലെവലിലേക്ക് പ്രൊമോഷൻ വാങ്ങിയിരിക്കുകയാണ്. കേട്ടത് സത്യമാണ്, ഈ വൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര തലത്തിലേക്കും വിനോദസഞ്ചാരികളെ എത്തിക്കാനുള്ളൊരു കെ എസ് ആർ ടി സി പ്ലാൻ പദ്ധതി ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോക്കൽ റൂട്ടിൽ ടിക്കറ്റ് കയറിയിരുന്ന നമ്മുടെ കണ്ടക്ടർ ചേട്ടന്മാർ ഇനി ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്ന് പാസ്പോർട്ട് സീലടിക്കി നോക്കുന്ന ആലോചിച്ച് നോക്കി ഓർക്കുമ്പോൾ തന്നെ കുളിരി കയറുന്നു. എന്തായാലും കെ എസ് ആർ ടി സി പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. അതിലേറ്റവും ഹിറ്റായിട്ടുള്ളൊരു സംഗതിയാണ് ഈ പറഞ്ഞ ബഡ്ജറ്റ് ടൂറിസം. അതിന് പിന്നാലെ ദാ കടലും കരയും ഒക്കെ കടന്ന് പറക്കാൻ ഒരുങ്ങുകയാണ്. അതെന്താകും എന്ന് നമുക്ക് കണ്ടറിയാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ കാലിഡോസ്കോപ്പിന്റെ ടൈം ഏകദേശം അവസാനിപ്പിക്കാറായിട്ടുണ്ട്. നമ്മള് ഹരിതഭൂമിയിൽ കുറേയധികം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൈക്കോട്ടൊക്കെ ആയിട്ട് ഇവിടെ ഒരാൾ റെഡിയായി നിൽക്കുന്നത്. എന്തായാലും ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, നൂറുമേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

കർഷകരുടെ ഹൃദയതാളം. ഇടവപ്പാതിയുടെ വരവറിയിച്ച് ജൂൺ മാസം അങ്ങ് എത്തിക്കഴിഞ്ഞു. കേരളത്തില് മഴക്കാലത്തിന്റെ തുടക്കമായതുകൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളില് ഇനിയുള്ള നാളുകളില് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. മഴ എത്തുന്നതോടൊപ്പം തന്നെ പുതിയ നടീൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. എന്നാൽ ഇതോടൊപ്പം തന്നെ കൃഷിയിടത്തില് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും രോഗ കീടബാധകളെ പ്രതിരോധിക്കാനും നമ്മൾ ഒരുപോലെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ജൂൺ മാസത്തില് കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കൃഷിരീതികളെ കുറിച്ച് പറയുന്ന ഇന്നത്തെ ഹരിതഭൂമി ആരംഭിക്കുന്നു. കൂടെയുണ്ട് ഞാൻ സുന. ഈ മഴക്കാലം തുടങ്ങുമ്പോഴേ കൃഷിയിടത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് നീർവാർച്ചാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ്. ഇതിനായിട്ട് തോട്ടത്തിലെ നിലവിലുള്ള ചാലുകൾ കൃത്യമായി വൃത്തിയാക്കുകയും പുതിയ ജലനിർഗമന സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. കൃഷിയിടത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഭാവിയിൽ വൻതോതിൽ കുമൽ രോഗങ്ങൾക്കും വേരുചീയലിനും കാരണമാകും. മഴയോടൊപ്പം കളകൾ വേഗത്തിൽ വളരാനായിട്ട് തുടങ്ങുമെന്നതിനാൽ സമയബന്ധിതമായിട്ട് അവ നീക്കം ചെയ്യണം. വിളകളിൽ രോഗബാധിതമായ ഇലകളോ കൊമ്പുകളോ കണ്ടുകഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അവ വെട്ടിമാറ്റി നശിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറി, വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകൾക്ക് ഈ സമയത്ത് ജൈവവളങ്ങൾ, കമ്പോസ്റ്റ്, ശുപാർശ പ്രകാരമുള്ള രാസവളങ്ങൾ എന്നിവ ആവശ്യാനുസരണം നൽകണം. പുതിയ നടീലിനായിട്ട് എപ്പോഴും ഗുണനിലവാരമുള്ള തൈകൾ മാത്രം തിരഞ്ഞെടുക്കുക. തെങ്ങ്, വാഴ, പച്ചക്കറി വിളകളിൽ മണ്ണൊലിപ്പ് തടയാനായിട്ട് തടങ്ങളിൽ പുതയിടൽ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. പോളിഹൌസ്, റെയിൻ ഷെൽട്ടർ എന്നിവയ്ക്കുള്ളിൽ കൃഷി ചെയ്യുന്നവര് അവയ്ക്ക് ചുറ്റും ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത്. അകത്തെ മണ്ണിൽ അധിക ഈർപ്പമുണ്ടാകുന്നത് വേരുചീയലിലേക്ക് നയിക്കും. ഷെൽട്ടറുകളുടെ മേൽക്കൂരയ്ക്ക് ചോർച്ചയില്ല എന്ന് ഉറപ്പാക്കുകയും ഉള്ളിൽ മികച്ച രീതിയിൽ വായുസഞ്ചാരം നിലനിർത്തുകയും വേണം. ഇത്തരം നിയന്ത്രിത സംവിധാനങ്ങളിൽ മഴക്കാലത്ത് ജലസേചനം ആവശ്യാനുസരണം മാത്രം ചുരുക്കുകയും ചെയ്യുക. ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: കർഷകരുടെ ഹൃദയതാളം.
1: ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ച് പറയുന്ന ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെരുപ്പ് കൃഷിക്കായിട്ട് നെൽവയലുകൾ ഒരുക്കേണ്ട സമയമാണ് ഇത്. വയൽ നന്നായി ഉഴുത് മറിച്ച് മണ്ണിന്റെ അമ്ലത കുറയ്ക്കുന്നതിനായിട്ട് ഹെക്ടറിന് 200 മുതൽ 500 കിലോ വരെ കുമ്മായം ചേർത്ത് കൊടുക്കണം. എന്നാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം കൃത്യമായ അളവ് നിശ്ചയിക്കുന്നതാണ് ഉത്തമം. ഇതിനുശേഷം മണ്ണിന്റെ ഘടനയും ഉർവരതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഹെക്ടറിന് 5 മുതൽ 7 ടൺ എന്ന നിരക്കിൽ ജൈവ വളങ്ങളും ഒപ്പം പച്ചില വളങ്ങളും മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അവസാനത്തെ പൂട്ടിന് ട്രാക്ടറിൽ റോട്ടവൈറ്റർ ഘടിപ്പിച്ച് പൂട്ടുന്നത് കണ്ടം നല്ല പൊടി പരുവമാകാനായിട്ട് സഹായിക്കും. വെരുപ്പ് കൃഷിയിൽ വിത്ത് തെരഞ്ഞെടുക്കുമ്പോൾ പ്രദേശത്തിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായവ വേണം വാങ്ങാനായിട്ട്. 2 വിളയെടുക്കുന്ന കണ്ടങ്ങളിൽ വെരുപ്പിന് മൂപ്പ് കുറഞ്ഞ മനുരത്ന, ജ്യോതി, കാഞ്ചന, മട്ടത്രിവേണി, വർഷ, ഹർഷ എന്നിവയും ഇടത്തരം മൂപ്പുള്ള ഉമ, ഐശ്വര്യ, ജയ എന്നിവയും യോജിക്കും. മലപ്പുറം പാലക്കാടൻ നിലങ്ങളിലെ പൊടിവിതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഇനമാണ് സംയുക്ത. വിത്ത് വിതയ്ക്കാനായിട്ട് ഏക്കറിന് 30 മുതൽ 35 കിലോ വിത്തും നുരിയിടുന്നതിന് 25 കിലോ വിത്തും ആവശ്യമായിട്ട് വരും. ഹ്രസ്വകാല ഇനങ്ങൾക്ക് ചതുരശ്ര മീറ്ററിൽ കുറഞ്ഞത് 67 നുരികളെങ്കിലും ഉണ്ടായിരിക്കണം. പൊടിമണ്ണിൽ ഞാറ്റടി തയ്യാറാക്കുന്നതിനായിട്ട് നന്നായി മഴ ലഭിച്ച ശേഷം നിലം ഉഴുത് പൊടിക്കണം. നല്ല സൂര്യപ്രകാശവും സൗകര്യമുള്ള സ്ഥലത്ത് 1 മുതൽ 1.5 മീറ്റർ വീതിയും 5 മുതൽ 10 സെന്റിമീറ്റർ ഉയരവുമുള്ള തടങ്ങൾ ഞാറ്റടിക്കായിട്ട് ഒരുക്കാം. ഒരു ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം വീതം ഉണക്കി പൊടിച്ച ചാണകമോ കമ്പോസ്റ്റോ ചേർക്കണം. 25 കിലോ വിത്ത് പാകിയാൽ ഒരു ഏക്കറിൽ പറിച്ചു നടാനുള്ള ഞാറ് ലഭിക്കും. മഴയില്ലായെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ ഞാറ്റടി നനയ്ക്കാനായിട്ട് ഓർക്കുക. വിത്ത് വഴി പകരുന്ന തവിട്ട് പുള്ളിക്കുത്ത് ബ്ലാസ്റ്റ് രോഗങ്ങളെ തടയാനായിട്ട് 1 കിലോ വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് എന്ന തോതിൽ കലർത്തി 12 മുതൽ 14 മണിക്കൂറിന് ശേഷം മാത്രം വിതയ്ക്കുക. ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നെൽകൃഷിയിലെ വളപ്രയോഗം എങ്ങനെയൊക്കെയാണെന്ന് പറയാം. മനോഹരമായ ഒരു

0: കർഷകരുടെ ഹൃദയതാളം.
1: വിതച്ച പാടങ്ങളിൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃഷിവകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിൽ വേണം രാസവളങ്ങൾ നൽകാനായിട്ട്. ഏക്കർ ഒന്നിനാവശ്യമായ നേർവളങ്ങളുടെ കണക്ക് കൃത്യമായിട്ട് കിലോഗ്രാമിൽ പറഞ്ഞേരാം. ആദ്യം ഇനം പറയാം. മദ്യമൂപ്പുള്ള ഇനങ്ങളായിട്ടുള്ള ഉമാ ജ്യോതിയാണെങ്കിൽ യൂറിയ 80 കിലോഗ്രാം, രാജ്ഫോസ് 90 കിലോഗ്രാം, പൊട്ടാഷ്യം 30 കിലോഗ്രാം. നിലം കൃഷിയിലാണെങ്കിൽ 62 കിലോഗ്രാം യൂറിയ, രാജ്ഫോസ് 70, പൊട്ടാഷ് 24. കരകൃഷിയിലാണെങ്കിൽ 52 കിലോഗ്രാം യൂറിയ, 60 കിലോഗ്രാം രാജ്ഫോസ്, 21 കിലോഗ്രാം പൊട്ടാഷ്. നാടൻ ഇനങ്ങളാണെങ്കിൽ 30 കിലോഗ്രാം യൂറിയ, 90 കിലോഗ്രാം രാജ്ഫോസ്, 21 കിലോഗ്രാം പൊട്ടാഷ്. കുട്ടനാട് പ്രദേശങ്ങളിലാണെങ്കിൽ 80 കിലോഗ്രാം യൂറിയ, 90 കിലോഗ്രാം രാജ്ഫോസ്, 30 കിലോഗ്രാം പൊട്ടാഷ്. ഈ ഒരു അളവിലാണ് വളപ്രയോഗം നടത്തേണ്ടത്. നെല്ലിന്റെ പ്രധാന വളർച്ചാഘട്ടങ്ങളായ ഞാറു പരുവത്തിലും ചെനപ്പ് പൊട്ടുമ്പോഴും അടിക്കണ പരുവത്തിലുമായിട്ട് 3 തുല്യ അളവുകളിലായി വേണം നൈട്രജനും പൊട്ടാഷ്യം നൽകാൻ. എന്നാൽ ഫോസ്ഫറസ് മുഴുവനായിട്ട് അടിവളമായി തന്നെ നൽകേണ്ടതുണ്ട്. ആധുനിക രീതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നാനോ യൂറിയ തളിക്കുന്ന രീതിയും കർഷകർക്ക് അവലംബിക്കാവുന്നതാണ്. മഴക്കാലത്ത് ഇലചുരുട്ടിപ്പുഴു, തണ്ടുതുറപ്പൻ, ചാഴി തുടങ്ങിയ കീടങ്ങളും ഇലപ്പുള്ളി, ബ്ലാസ്റ്റ് തുടങ്ങിയ രോഗങ്ങളും വരാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് സംയോജിത കീടനിയന്ത്രണം നിർബന്ധമാണ്. ഓലചുരുട്ടിപ്പുഴുവിനെതിരെ ട്രൈക്കോഗ്രാമ മുട്ടക്കാടുകൾ ഏക്കറിന് 40,000 മുട്ടകൾ എന്ന തോതില് ഒരു കൃഷിക്ക് 4 മുതൽ 6 തവണ വരെ പാടത്ത് പല ഭാഗങ്ങളായിട്ട് വെച്ചുകൊടുക്കാം. തണ്ടുതുറപ്പിനെ നിയന്ത്രിക്കാനായിട്ട് ഫെറമോൺ കെണികളും ഉപയോഗിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമി. ഇനി തെങ്ങിന്റെ കൃഷിപ്പണികൾ, ഈ മാസത്തെ തെങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന്.

ഭൂമി കർഷകരുടെ ഹൃദയതാളം. മഴക്കാലത്തിന്റെ തുടക്കമായ ജൂൺ മാസം പുതിയ തെങ്ങിൻ തൈകൾ നടാനും നിലവിലുള്ള തെങ്ങുകൾക്ക് വളം നൽകാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മഴയുടെ ഈർപ്പം പുതുതായി നട്ട തൈകൾക്ക് മണ്ണിൽ വേരുറപ്പിക്കാനായിട്ട് ഏറെ സഹായിക്കും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഉയരമുള്ള ഇനമാണ് വെസ്റ്റ് കോസ്റ്റ് ടാൾ അഥവാ കോമാഡർ. ദീർഘായുസ്, മികച്ച കൊപ്ര, ഉയർന്ന എണ്ണ ഉൽപാദനം എന്നിവ ഇതിന്റെ സവിശേഷതകളാണ്. ഇളനീർ ആവശ്യങ്ങൾക്കായിട്ട് വേഗത്തിൽ കായ്ക്കുന്ന ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫ് തിരഞ്ഞെടുക്കാം, അതായത് ചെന്തെങ്ങ്. കൂടാതെ ഉൽപാദനക്ഷമത കൂടിയ കേരസങ്കര, ചന്ദ്രസങ്കര, ചന്ദ്രകൽപ്പ എന്നീ ഹൈബ്രിഡ് ഇനങ്ങളും ഉപയോഗിക്കാം. ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഹൈബ്രിഡ് ഇനങ്ങൾ മികച്ച വിളവ് തരുമെങ്കിലും ഇവയ്ക്ക് കൂടുതൽ പരിചരണവും വളവും ആവശ്യമാണ്. തൈ നടുമ്പോൾ മണൽ പ്രദേശങ്ങളിൽ 75 cm x 75 x 95 cm വലുപ്പത്തിലും വെട്ടുകൽ പ്രദേശങ്ങളിൽ 1.2 m³ വലുപ്പത്തിലും മറ്റ് സ്ഥലങ്ങളിൽ 1 m³ വലുപ്പത്തിലും കുഴികളെടുക്കണം. കുഴിയുടെ മുക്കാൽ ഭാഗം മേൽമണ്ണ്, ഉണക്കച്ചാണകം, വേപ്പും പിണ്ണാക്ക് എന്നിവ നിറച്ച് തൈകൾ നടണം. മഴയെ ആശ്രയിക്കുന്ന തോട്ടങ്ങളിൽ തെങ്ങൊന്നിന് യൂറിയ 250 മുതൽ 300 g, രാജ്ഫൂസ് 350 മുതൽ 600 g, പൊട്ടാഷ് 400 മുതൽ 650 g വീതവും നനയ്ക്കുന്ന തോട്ടങ്ങളിൽ യൂറിയ 200 മുതൽ 270 g, രാജ്ഫൂസ് 275 മുതൽ 500 g, പൊട്ടാഷ് 275 മുതൽ 500 g വീതവും നൽകാം. തെങ്ങിന് കൊമ്പൻ ചില്ലിയുടെ ആക്രമണം തടയാനായിട്ട് ഫെർട്ടർ 5 g വീതം പ്ലാസ്റ്റിക് കവറുകളിലാക്കി മൊട്ടുസൂചി കൊണ്ട് ഓട്ടയിട്ട് ഒരു തെങ്ങിന് 2 covers എന്ന തോതില് മണ്ടയിലെ ഓലക്കവിളുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണങ്ങളും എങ്ങനെയൊക്കെയാണെന്നറിയാം മനോഹരമായ പാട്ടിൽ.

0: കർഷകരുടെ ഹൃദയതാളം.
1: ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും അവയെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. മഴക്കാലത്ത് തെങ്ങുകളെ ബാധിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള രോഗമാണ് കൂമ്പജീകൻ. നമ്പോലെ വലിച്ചാൽ എളുപ്പത്തിൽ ഊരിപ്പോരുക, അഴുകിയ മണ്ടയിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞ ഭാഗങ്ങൾ പൂർണ്ണമായും ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കണം. അതിനുശേഷം മുറിപ്പാടിലും ചുറ്റിലും ബോഡോ കുഴമ്പ് പുരട്ടി പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കണം. മുൻകരുതലായി മുട്ടുസൂചി കൊണ്ട് തുളയിട്ട പാക്കുകളിൽ 2 ഗ്രാം മാംഗോ സെബ് നിറച്ച് നമ്പോലിക്ക് താഴെയുള്ള ഓലക്കവിളുകളിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന രോഗമാണ് ചെന്നീരൊലിപ്പ്. തെങ്ങിൻ തടിയുടെ ചുവടുഭാഗത്തുള്ള വിള്ളലുകളിലൂടെ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിൽ ദ്രാവകം ഒലിച്ചിറങ്ങുന്നതും പുറം ഓലകൾ മഞ്ഞളിക്കുന്നതുമാണ് ഇതിന്റെ ലക്ഷണം. ഇത് നിയന്ത്രിക്കാനായി കേടുവന്ന ഭാഗങ്ങൾ ചെത്തിമാറ്റി മുറിവിൽ 5 മില്ലി ഹെക്സാകോണാസോൾ 100 മില്ലി വെള്ളത്തിൽ കലക്കി പുരട്ടണം. രോഗം വന്ന തെങ്ങുകളുടെ തടത്തിൽ ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ടുകൊടുക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കും. തൈകൾ വളരുമ്പോൾ എപ്പോഴും അംഗീകൃത നഴ്സറികളിൽ നിന്ന് മാത്രം ഗുണമേന്മയുള്ളവ തിരഞ്ഞെടുക്കാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വാഴ കൃഷിയിലേക്ക് പോവാം മനോഹരമായ പാട്ടിന് ശേഷം.

0: കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ പുതിയ വാഴക്കന്നുകൾ നടാനും നിലവിലുള്ള വാഴകൾക്ക് മേൽവളം നൽകാനും ജൂൺ മാസം അനുയോജ്യമാണ്. നടീലിനായിട്ട് 50 സെന്റിമീറ്റർ അളവിൽ കുഴികൾ എടുത്ത് കുഴി ഒന്നിന് 10 കിലോ കാലിവളമോ കമ്പോസ്റ്റോ പച്ചിലവളമോ നൽകണം. ഒപ്പം 1/2 കിലോ വേപ്പും പിണ്ണാക്കും ചേർത്ത് കന്നുകൾ നടാം. ഒരു വാഴയ്ക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിൽ നൽകേണ്ട രാസവള പ്രയോഗത്തിന്റെ അളവ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വാഴ നട്ട് 1 മാസത്തിന് ശേഷം 87 ഗ്രാം യൂറിയ, രാജ്ഫോസം 361 ഗ്രാം, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം 96 ഗ്രാം ആണ്. ഇനി 2 മാസത്തിന് ശേഷമാണെങ്കിൽ 65 ഗ്രാം യൂറിയ, 278 ഗ്രാം രാജ്ഫോസ്, 100 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം. നട്ട് 3 മാസത്തിന് ശേഷമാകുമ്പോൾ 65 ഗ്രാം യൂറിയ, രാജ്ഫോസ് ആവശ്യമില്ല, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം 100 ഗ്രാം. നട്ട് 4 മാസത്തിന് ശേഷമാണെങ്കിൽ 65 ഗ്രാം യൂറിയ, അതിപ്പോൾ 4 മാസമാണെങ്കിലും 5 മാസമാണെങ്കിലും കുലച്ചതിന് ശേഷമാണെങ്കിലും യൂറിയ 65 ഗ്രാം തന്നെയാണ് കൊടുക്കേണ്ടത്. രാജ്ഫോസ് കൊടുക്കേണ്ട കാര്യമില്ല. നട്ട് 2 മാസം വരെ മാത്രമേ രാജ്ഫോസ് കൊടുക്കേണ്ടതുള്ളൂ. അതിനുശേഷം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് 60 ഗ്രാം വീതം കൊടുത്താൽ മതി ഓരോ വാഴയ്ക്കും. പിന്നെ മഴക്കാലത്ത് വയലുകളിൽ നട്ട വാഴകളിൽ കടജീൽ രോഗം കൂടുതലായിട്ട് കാണാം. ഇലകൾ മഞ്ഞളിച്ച് ഒടിഞ്ഞു തൂങ്ങുകയും മാണവും കന്നുകളും അഴുകി തടി മൺനിരപ്പിൽ വെച്ച് ഒടിഞ്ഞു വീഴുകയും ചെയ്യുന്നതാണ് ലക്ഷണം. നിർവാർച്ച ഉറപ്പാക്കിയ ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിക്കുക. രോഗബാധയുള്ളവയ്ക്ക് ബ്ലീച്ചിംഗ് പൗഡർ കിഴികെട്ടി ഇടാം. ആക്രമണം രൂക്ഷമാണെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെ തോതിൽ ചുവട്ടിൽ ഒഴിക്കാം. സിഗാറ്റോക്ക ഇലപ്പുള്ളി രോഗത്തിനെതിരെ കോണ്ടാഫ് അല്ലെങ്കിൽ ടിൽറ്റ് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് തളിക്കുകയും ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ്. ഇനിയൊരു ഇടവേള.

0: കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മഴക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചും ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് ഇതിന്റെ പരിചരണമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കുമ്മായമിട്ട് പാകപ്പെടുത്തിയ തടങ്ങളിൽ ട്രൈക്കൂഡർമ സമ്പുഷ്ട ചാണകം, വേപ്പും പിണ്ണാക്ക്, കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് പച്ചക്കറി വിത്തുകൾ ഈ സമയത്ത് നടാം. പയർ, പാവൽ, വെള്ളരി എന്നിവ വള്ളി വീശുമ്പോഴും വെണ്ടയ്ക്ക് ഒരു മാസത്തിന് ശേഷവും മേൽവളം നൽകാം. തക്കാളി വർഗ്ഗങ്ങൾക്ക് നടിയിൽ കഴിഞ്ഞ് ഒന്നും രണ്ടും മാസങ്ങൾക്ക് ശേഷം വളം രണ്ട് തവണയായിട്ട് വിഭജിച്ച് നൽകാം. ചീരയ്ക്ക് പല തവണകളായിട്ട് യൂറിയ നൽകാം. ജൈവ രീതിയിൽ പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക് എന്നിവ ഓരോ കിലോ വീതം 10 ലിറ്റർ വെള്ളത്തിൽ 5 ദിവസം പൊളിപ്പിച്ച് ഇരട്ടി നേർപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ തടത്തിൽ ഒഴിച്ചും കൊടുക്കാം. പിന്നെ പച്ചമുളക് കൃഷിക്ക് മികച്ച നിർവാർച്ചയുള്ള ഉയർന്ന തടങ്ങൾ ഒരുക്കണം. ഉജ്ജ്വല, അനുഗ്രഹ, ജ്വാല, അർക്കഹരിത, സിറ F1 തുടങ്ങിയ ഈർപ്പം സഹിക്കുന്ന ഇനങ്ങൾ മഴക്കാലത്തേക്ക് നല്ലതാണ്. അമിതമായി യൂറിയ നൽകിയാൽ കീടബാധ കൂടും. കീടനിയന്ത്രണത്തിനായിട്ട് വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ, കായീച്ചകൾക്കായിട്ട് ഫെറമോൺ ട്രാപ്പുകൾ, മഞ്ഞ നീല കെണികൾ എന്നിവ ഉപയോഗിക്കാം. ഇലപ്പെയിൻ, മണ്ടരി എന്നിവയ്ക്കെതിരെ ഒബറോൺ, തണ്ടുതുരപ്പിനെതിരെ ഫ്ലൂബൻ ഡയമൈറ്റ് എന്നിവ പ്രയോഗിക്കാം. ചീരയിലെ ഇലപ്പുള്ള രോഗത്തിന് 4 ഗ്രാം മഞ്ഞൾപ്പൊടിയും 1 ഗ്രാം അലക്കുകാരവും കായും ചേർത്ത് ലായനി തളിക്കാം. ഇഞ്ചി, മഞ്ഞൾ എന്നിവയുടെ ചുവട്ടിൽ വെള്ളം കെട്ടാതെ മണ്ണ് കയറ്റി പച്ചില കൊണ്ട് പുതയിടണം. കുരുമുളക് തൈകൾ നടാൻ പറ്റിയ സമയം കൂടിയാണിത്. ദ്രുതവാട്ടത്തിനെതിരെ കോപ്പർ ഓക്സി ക്ലോറൈഡ് ചുവട്ടിൽ ഒഴിക്കുകയോ 1% ബോഡോ മിശ്രിതം തളിക്കുകയോ ചെയ്യാം. പൊള്ളുവണ്ടിനെതിരെ വേപ്പെണ്ണ പ്രയോഗിക്കാം. കൂടാതെ മഴക്കാലത്ത് പച്ചക്കറികളെ നശിപ്പിക്കുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ നശിപ്പിക്കാനായിട്ട് പപ്പായ, ക്യാബേജ് എന്നിവ വെച്ച് ആകർഷിച്ച് ശേഖരിച്ച് ഉപ്പിട്ട് കുഴിച്ചു മൂടുകയും ചെയ്യാം. ശല്യം രൂക്ഷമാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ മെറ്റാൽഡിഹൈഡ് 2.5% പെല്ലറ്റുകൾ വിതറുകയും ചെയ്യാം. ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വരാനിരിക്കുന്ന ഓണത്തിന് സ്വന്തം കൃഷിയിടത്തിലെ പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഒരുക്കാനായിട്ട് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കാൻ പറ്റിയ സമയം കൂടിയാണിത്. നല്ല നിർവാർച്ചയും സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഒരടി വീതിയും താഴ്ചയുമുള്ള ചാലുകൾ എടുക്കുക. സെന്റിന് 2 മുതൽ 3 കിലോ കുമ്മായവും 100 കിലോ സമ്പുഷ്ടീകരിച്ച ചാണകവും ചേർത്ത് മണ്ണ് പാകപ്പെടുത്തണം. ഡബിൾ ഓറഞ്ച്, പൂസ നരങ്കി, പൂസ ബസന്തി ഗൈന്ത, ഫ്രഞ്ച് വാനില തുടങ്ങിയ മികച്ച ഇനം തൈകൾ നടാനായിട്ട് തെരഞ്ഞെടുക്കുക. ചാലുകളിൽ 1.5 അടി അകലത്തിൽ സെന്റിന് 200 മുതൽ 250 തൈകൾ വരെ നടാം. അടിവളമായിട്ട് 1 സെന്റിലേക്ക് ഫാക്ടം ഫോഴ്സ് 1.2 കിലോ, യൂറിയ 400 ഗ്രാം, പൊട്ടാഷ് 200 ഗ്രാം എന്നിവ നൽകണം. ചെടികൾ നന്നായി പടർന്നു വളരാനായിട്ട് നട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം തളിപ്പ് 1 സെന്റിമീറ്റർ നീളത്തിൽ നുള്ളിക്കളയുകയും വേണം. അതിനുശേഷം ഇടയ്ക്ക് 4 ഗ്രാം 19:19:19 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും. നട്ട് 1 മാസം കഴിയുമ്പോൾ ചുവട്ടിലേക്ക് മണ്ണ് അടുപ്പിച്ച് നൽകി സെന്റിന് 1 കിലോ യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം മേൽവളമായിട്ട് നൽകുക. 1.5 മാസമാകുമ്പോൾ ചെടികൾ പൂക്കാൻ തുടങ്ങും. ഈ സമയത്ത് കുറ്റികൾ നാട്ടി ചെടികൾ കെട്ടിനിർത്തണം. പൂമുട്ടുകൾ തിന്നുന്ന പുഴുക്കൾക്കെതിരെ 20 ഗ്രാം ബ്യൂവേറിയ ബാസിയാന 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയോ, ശല്യം കൂടുതലാണെങ്കിൽ കൊറോജൻ പശ ചേർത്ത് തളിക്കുകയോ ചെയ്യാം. 2.5 മാസം വരെ മികച്ച രീതിയിൽ പൂക്കൾ ലഭിക്കുകയും ചെയ്യും. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ കൃഷിയിടത്തിൽ നമ്മൾ നടത്തുന്ന കൃത്യമായ മുൻകരുതലുകളും നിർവാർച്ച സൗകര്യങ്ങളും മാത്രമാണ് വരാനിരിക്കുന്ന മാസങ്ങളിൽ മികച്ച വിളവെടുപ്പ് ഉറപ്പാക്കുന്നത്. വിരിപ്പ് കൃഷിയിലും ഓണത്തിനായുള്ള പച്ചക്കറി പൂക്കൃഷിയിലും വലിയ വിജയമാകാനായിട്ട് ഈ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കർഷകർക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ജൂൺ മാസത്തിലെ കൃഷിപ്പണികളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: യെസ്, അങ്ങനെ സമയം തേ 12 മണിയായിരിക്കാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വെച്ച് തരാനുള്ള സമയമാണ്. ഇൻസ്റ്റന്റ് സോങ് ആണോ അഹല്യ FM? ദിസ് ഇസ് RG ഹീര. ശരിക്കും പറഞ്ഞാലേ, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു സുഖം. ചിലപ്പോൾ അവർ കേൾക്കാം, കേൾക്കാതിരിക്കാം, അതൊക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് ഇപ്പം കേൾക്കണം തോന്നുമ്പോൾ, ഇപ്പം തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ? ആ ആളാണ് ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്സ് ഇതേ ധൈര്യമായിട്ട് എന്നോട് വിളിച്ച് ചോദിക്കാം. ആൻഡ് ആക്ച്വലി നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ നമ്പർ പഠിച്ചു വരുന്നേ ഉള്ളൂ. 8281509000 എന്നുള്ളതാണ് നമ്പർ. ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള സമയത്ത് വെച്ച് തരുന്നു എന്നുള്ളതാണ് അഹല്യ FM ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം. അപ്പോൾ വേഗം വേഗം വിളിച്ചോളൂ. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. എങ്ങനെയാണെങ്കിലും നല്ല പാട്ടുകൾ ഞാനിവിടെ എന്തായാലും വെച്ച് തരും. അപ്പോൾ എന്തായാലും വേഗം വേഗം വിളിച്ചോളൂ. ദിസ് ഇസ് അഹല്യ FM. ആൻഡ് ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് സോങ് ആണ്. എന്റെ ഫേവറേറ്റ് സോങ് വെച്ചാൽ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പ്ലേ ചെയ്യാന്ന് വിചാരിച്ചു. ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്കിലെ ഹിജാബി എന്ന് പറഞ്ഞ പാട്ടാണ് മിയാവൂ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ കേട്ടുകൊണ്ടേ ഇരിക്കുക അഹല്യ FM. സ്റ്റേ ട്യൂൺ വിത്ത് RG ഹീര.

0: കാഴ്ചപ്പാട്. ഇവിടെ മൊത്തം കാറ്റ്. യെസ്, അങ്ങനെ സമയം തേങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ള എന്റെ കർത്തവ്യം ഞാൻ കൃത്യമായിട്ട് ചെയ്യാൻ ദൈവം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ആക്ച്വലി ഒരു കോളർ ഉണ്ട്. അത് ആരാണെന്നുള്ളതാണ് നമ്മൾ ദൈവം പറയാൻ പോകുന്നേ. ഹലോ, ഇതാരാ?
1: ഹലോ, നമസ്കാരമുണ്ട്.
0: നമസ്കാരം, ഇതാരാണ്?
1: എന്റെ പേര് ആനന്ദൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ഇത് ഹീരയാണോ?
0: അതെ, ഹീരയാണല്ലോ.
1: ഹീര, ഞാൻ ആദ്യമായിട്ടാണ് ഹീരയോട് സംസാരിക്കാനുള്ള അവസരവും ഭാഗ്യവും എനിക്ക് കിട്ടിയത്.
0: ഓക്കെ ഏട്ടാ, എന്തുണ്ട് കണ്ണൂർ വിശേഷം?
1: കണ്ണൂര് നല്ല വിശേഷം തന്നെ. നല്ല മഴയാണ് രണ്ടു ദിവസമായിട്ട്.
0: ഇവിടെ ഇങ്ങനെ ചെറിയ മഴയും ചെറിയ വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം.
1: അതങ്ങനെ ഇവിടെ ഇപ്പം ഇന്നലെ ഉച്ചക്ക് നല്ല കനത്ത മഴയായിരുന്നു. ഇപ്പൊ നടത്തൊരു നല്ല മഴ കിട്ടി. ഇപ്പം വെയിലാണ്.
0: ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് വേണ്ണാങ്കുളി എന്ന സിനിമയില്ലേ, അതിലുള്ള എല്ലാ പാട്ടും ഹിറ്റ് ആണല്ലോ അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ അത് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോ ഏത് പാട്ട് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലുണ്ടാവും.
0: ഓക്കെ,
1: അപ്പൊ എനിക്ക് ഇന്ന് സെലക്ട് ചെയ്ത പാട്ട് പവനവൻ എഴുതുന്ന കോലങ്ങളിന്റെ ഒരു പാട്ടില്ലേ?
0: ഓ യെസ് യെസ് യെസ്, നല്ല പാട്ടാ.
1: നല്ല
0: പാട്ടാണ്. എനിക്ക്
1: അത്യാവശ്യം രണ്ടുപേര് പാടും.
0: എന്നൊന്ന് പാടി കേക്കട്ടെ.
1: കന്നിപ്പൂമാനം കണ്ണും നട്ടോ ഞാൻ നോക്കി ഹീരിക്കെ, എന്റെ മനസ്സിൽ കൈമണി തന്നെ പുൽകാൻ നീ വന്നു.
0: അടിപൊളി അടിപൊളി, താങ്ക് യു. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് പാടി, അത്രേ ഉള്ളൂ.
1: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. നല്ല അവതരണമാണ്.
0: താങ്ക് യു ചേട്ടാ, എനിക്കും സന്തോഷം കേട്ടോ. ശരി ശരി. അപ്പൊ ഇത് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ പാട്ട്?
1: ഇത് നമ്മുടെ ഒന്ന് നമ്മുടെ കണ്ണൂരിന്ന് അത്യാവശ്യം അഹല്യയിലേക്ക് വിളിക്കുന്ന ഒരു ഗോപിനാഥൻ ചേട്ടനുണ്ട്. മൂപ്പർക്കും കണ്ണൂരിലുള്ളവർക്കും തിലാനൂരിലുള്ളവർക്കും എന്റെ വീട്ടുകാർക്കും മാത്രം ഞാൻ ഈ പാട്ട് കൊടുക്കും.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ. പിന്നെയും വിളിക്കണം. ബൈ.
1: ഓക്കെ ബൈ.
0: ശരി, അപ്പൊ നമ്മുടെ കൂടെ അനന്തൻ ചേട്ടനാണ് ഉണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വാട്സപ്പിൽ എനിക്കിപ്പോ മെസ്സേജ് അയച്ചിരിക്കുന്നത് പാലക്കാട് നിന്ന് ഹാഷിഫാണ്. ഹാഷിഫ് പറഞ്ഞിട്ടുള്ളത് ഇഷ്ടമാണ് 100 വട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് പൊന്നും പോകുന്നു എന്ന പാട്ടും വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളായിരിക്കും നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാൻ പോകുന്നത് ഓൺ അഹല്യ എഫ് എം. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള സോങ്സിന് വേണ്ടി വിളിക്കാം, മെസ്സേജസ് അയക്കാം. ഞാൻ ഇവിടെ ഉണ്ട്, റെഡി ആയിട്ട് നിങ്ങൾക്ക് പാട്ട് വെച്ചു തരും. സോ സ്റ്റേ ട്യൂൺ ടു അഹല്യ എഫ് എം വിത്ത് ആർ ജി ഹീര.

കാഴ്ചപ്പാട്. ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം തേങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരാണ് പാട്ട് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പോൾ വിളിച്ച ഒരാൾക്ക് എന്തായാലും ഞാൻ പാട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അജിത്താണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അജിത്തിന് ഒരു ഹിന്ദി സോങ് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ താലസേ താലുമില്ല എന്ന് പറഞ്ഞ പാട്ട് എന്തായാലും നമ്മുടെ എ ആർ റഹ്മാന്റെ മ്യൂസിക്കിലുള്ളത് ഞാൻ എന്തായാലും വെച്ച് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതേ നമുക്ക് വാട്സപ്പിലും ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. അപ്പോൾ ഹായ് അഹല്യ, ഞാൻ പാലക്കാട്ട് നിന്ന് ശശികലയാണ്. എനിക്ക് പ്രണയവർണ്ണങ്ങൾ എന്ന മൂവിയിലെ ആരോ വിരൽ മീട്ടി എന്ന സോങ് ഇട്ട് തരണം. ഡെഡിക്കേഷൻ എന്റെ ഫ്രണ്ട് ദിവ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ശശികല ദിവ്യയ്ക്ക് വേണ്ടിയിട്ട് ഇതേ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരോ വിരൽ മീട്ടി എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ഇതേ നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ആഡ്സിന് ശേഷം നമ്മൾ ആകാശവാണി ന്യൂസ് ആയിരിക്കും കേൾക്കാൻ പോകുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ നമുക്ക് പാട്ടൊക്കെ കേട്ടിങ്ങനെ വരാം കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും പാട്ടുകളൊക്കെ ഇനി നിങ്ങളുടെ റിക്വസ്റ്റിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചോളൂ. 8281509000 എന്നുള്ളതാണ് നമ്പർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ടു അഹല്യ FM. This is RG Hira with you.

വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൂറത്തിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇന്നും നാളെയും. 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ധവളപത്രം. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ റോഡ്, വൈദ്യുതി, വ്യാവസായിക മേഖലകളിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സൂറത്തിൽ 400 കിടക്കകളോടുകൂടിയ ESIC ആശുപത്രിയും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ദഹേജ് പെട്രോളിയത്തിലെ ആധുനിക വൈദ്യുതി നവീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയുൾപ്പെടെ ഗുജറാത്ത് ഗവൺമെന്റിന്റെ നിരവധി പ്രധാന സംരംഭങ്ങളും അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, വിനോദസഞ്ചാരം, കണക്ടിവിറ്റി, പൊതുജനക്ഷേമം തുടങ്ങി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. 1,340 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നമോ എയർപോർട്ടും ആശുപത്രിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ

0: തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാകുന്നതെന്നും ധവളപത്രം വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലാണ്. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായി ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നതായും KSRTC, KWA തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണമെന്നും ധവളപത്രത്തിലുണ്ട്. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകിയിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കും. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തെരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ഗവൺമെന്റ് സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന 3-അംഗ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇത് ഔദ്യോഗിക രേഖയല്ലെന്നും നിയമപരമായ പിന്തുണയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച രഹസ്യവിവരങ്ങൾ പുറത്തുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു. മുൻമന്ത്രി KN ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തുകൊടുത്തുവെന്നും AG പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവി കേരളം കെട്ടിപ്പടുക്കാൻ അടിസ്ഥാന രേഖയായി ധവളപത്രം മാറണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും VD സതീശൻ വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ധവളപത്രത്തെ എതിർക്കുന്നതായി BJP അംഗം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം മധുര സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. കണ്ണൂർ AD ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. കുടുംബത്തിന്റെ ദീർഘനാളത്തെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. എറണാകുളം മലയിടും തുരുത്തിനടുത്തെ പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചു. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ പുതിയ ഉത്തരവ്. June 16 ഹർജി വീണ്ടും പരിഗണിക്കും. റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ സമാപിച്ചത്. നാസയുടെ ചൊവ്വാ ദൌത്യമായ മേവൻ പേടകം ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായി നാസ പ്രഖ്യാപിച്ചു. വർഷത്തിലേറെ നീണ്ട വിജയകരമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ദൌത്യം അവസാനിച്ചതായി ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂർ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയെ തുടർന്ന് പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഉന്നയിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ബിനോയ് വിശ്വം ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കും. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തന രീതികളും ബിസിനസ് മാതൃകയും പഠിക്കാൻ ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് വകുപ്പിലെ നാലംഗ പ്രതിനിധി സംഘം കൊച്ചി സപ്ലൈകോ സന്ദർശിച്ചു. സപ്ലൈകോയുടെ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ, പൊതുവിതരണ സംവിധാനങ്ങൾ, വിതരണ ശൃംഖല മാനേജ്മെന്റ്, ഉപഭോക്തൃ സേവന പ്രചാരണ പ്രവർത്തനങ്ങൾ, സുസ്ഥിര ബിസിനസ് മാതൃകകൾ എന്നിവയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം പഠിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി നഗരത്തിലെ പരിശോധനയിൽ 437 ഗ്രാം MDMAയുമായി 3 പേർ പിടിയിലായി. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർകോട് ചെർക്കള സ്വദേശി രതീഷ്, കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 8 കാറും MDMA വിൽപ്പനയിലൂടെ ലഭിച്ച 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. കൊച്ചിയിൽ H1N1 ബാധിച്ച് ഒരാൾ മരിച്ചു. ാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ശ്വാസതടസ്സം തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലായി ഇവർ. കഴിഞ്ഞ ദിവസമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ഒന്നാം സീസൺ ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് June 12 സമാപിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന നാളെ ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,14,480 14,310 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൂറത്തിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇന്നും നാളെയും. 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ധവളപത്രം. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
6: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ആക്ച്വലി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് ഡിൻസിയാണ് കേട്ടോ. ഹായ് അഹല്യ പാലക്കാട് എന്ന ഡിൻസിയാണ്. ഹോക്കി രാജ മൂവിയിൽ നിന്ന് മണിക്കിനാവിൻ കൊതുമ്പുവെള്ളം ചോദിച്ചിട്ടുണ്ട്. നല്ല പാട്ടാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് വെച്ചു കൊടുക്കാം. ആൻഡ് പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാന്ന് ഞാൻ നോക്കട്ടെ. ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സംഗമം എന്ന ചിത്രത്തിലെ വരാഹ നദിക്കര ഇവരും വെച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് സോങ് ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ഇൻസ്റ്റന്റ് ആയിട്ട് വെച്ചുതരാനാണ് ഞാൻ ഇവിടെ റെഡി ആക്കിയിരിക്കുന്നത്. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ, വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. ഇൻസ്റ്റന്റ് സോങ് ആണ് വിത്ത് ആർ ജെ ഹീരാ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇൻസ്റ്റന്റ് പാട്ടിൽ എന്റെ സമയം ഏതാണ്ട് തീരാറായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കൊരു കോളർ ഉണ്ട് ആക്ച്വലി. ആരാണ് നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യണേ നോക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടനാണ്.
0: പറന്നു വരും ബാലൻ ചേട്ടനോ?
1: അതെ.
0: പറന്നിട്ടാണോ വരണേ?
1: പറന്നിട്ട് വരുന്നുണ്ട്, ഇപ്പൊ കുറേയായിട്ട് പറന്നിട്ടാ വരുന്നേ.
0: എന്നാ ഇങ്ങോട്ടൊന്ന് പറന്നു വരണം കേട്ടോ. അഹല്യയിലോട്ട്
1: മഴയൊന്ന് കഴിയട്ടെ.
0: കൊള്ളാം കൊള്ളാം കൊള്ളാം. ശരി ശരി. അപ്പൊ ബാലൻ ചേട്ടൻ എന്തുണ്ട് വിശേഷം അവിടെ?
1: നല്ല വിശേഷം മാഡം.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ ചോദിച്ചോ.
1: എനിക്ക് കളിപ്പാട്ടം എന്ന സിനിമയിലെ മോഹിയഴകും എന്നുള്ള പാട്ടാ വേണ്ടത്. ഈ ഒരു പാട്ട് മാധവൻ ചേട്ടന്റെ പേരക്കുട്ടി പിന്നെ വസിഷ്ഠനായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ത്രിമൂർത്തികൾക്കും ആയി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു മാഡം.
0: താങ്ക് യു, താങ്ക് യു. ശരി കേട്ടോ, ഇനി വിളിക്കണേ. ബൈ. ഓക്കെ. ശരി, അപ്പൊ ബാലൻ ചേട്ടന് വേണ്ടിയിട്ടാണ് നമ്മള് പാട്ട് കേൾക്കാൻ തോന്നുന്നത്. ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്തേ വാട്സപ്പിൽ കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ മെസ്സേജും കൂടെ നമുക്ക് നോക്കണല്ലോ. അപ്പൊ ഒരു പാട്ടും കൂടെ ഞാൻ എന്തായാലും വെച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. കവിതയാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഹല്യ എല്ലാവർക്കുമായി എസ് പി ബിയുടെ എൻ വീട്ട് തോട്ടത്തിൽ എന്ന പാട്ട് വെച്ചു തരുമോന്ന്. ഒബ്വിയസ്ലി, കാരണം ഇന്ന് എസ് പി ബിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഈ ഒരു മൊമെന്റിൽ ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ മാത്രമല്ല, ഇനി ഓൺ സ്റ്റേജിൽ പാടുന്ന ആളുടെ കൂടെ ഇപ്പൊ ഡ്യുവറ്റ് ആണ് പാടുന്നതെങ്കിൽ ഒരു ഒരു കെമിസ്ട്രി ഉണ്ട് അദ്ദേഹത്തിന്. ചെറിയ കുറുമ്പും ചെറിയ ഒരു ഒരു കുട്ടിയായിട്ട് മാറും അദ്ദേഹം. അപ്പോൾ ഈ ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന് ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഐ ലവ് ഓൾ ഹിസ് സോങ്സ്, സ്പെഷ്യലി കുറച്ച് മോട്ടിവേഷണൽ സോങ്സ് ആണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ റൊമാൻറ്റിക് സോങ്സ് ഓഫ് കോഴ്സ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് ഇനി നിങ്ങൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ആൻഡ് സുനിലായിരിക്കും ഇനി നിങ്ങളുടെ കൂടെ ഇൻസ്റ്റന്റ് സോങ്ങിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇൻസ്റ്റന്റ് സോങ്ങിലേക്ക് ഇനിയും നിങ്ങളുടെ പാട്ടുകൾ റിക്വസ്റ്റുകൾ വിളിക്കേണ്ട എന്ന് ഞാൻ പറയില്ല. വിളിക്കണം, കാരണം 8 1 5 0 9 0 എന്നുള്ളതാണ് നമ്പർ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ സ്റ്റേ ട്യൂൺ ടു അഹല്യ വിത്ത് ആർ ജെ ഹീര. ഞാൻ പോവാണ്, സുനിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.

0: പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഫീറ ചെയ്ത് കഴിഞ്ഞ് പോയപ്പോൾ, ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആദ്യ പകുതി അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോയപ്പോൾ, രണ്ടാം പകുതിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഞാൻ സുനൽ. വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. സമയം ഒരു മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിലെ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: മണികണ്ഠൻ,
1: കരിപ്പോട്. സുഖമായിട്ടിരിക്കുന്നു മണികണ്ഠ? ഇത് എവിടെന്നാ വിളിക്കുന്നത്? വീട്ടിന്നാണോ അതോ?
2: ഇപ്പൊ ഞാൻ കോയമ്പത്തൂരിൽ
1: നിന്നാ വിളിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ?
2: എത്രയോ
1: ജന്മമായി എന്ന് തുടങ്ങുന്ന പാട്ട്, സമരൻ ബദ്ലഹം എന്ന പാട്ട്, ചിത്രത്തിലെ പാട്ട് അല്ലേ. എന്തായിരുന്നു? കേട്ടില്ല.
2: പല കടത്തെ പെൺകുട്ടി നടിച്ചിട്ടുണ്ട്, കന്യാമേനൻ
1: വന്നിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മണികണ്ഠൻ. വിളിച്ചത് മണികണ്ഠനായിരുന്നു. മണികണ്ഠൻ ആവശ്യപ്പെട്ട എത്രയോ ജന്മമായി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുമിത്രയാണ്, പാലക്കാട് നിന്നും. ബാഹുബലി മൂവിയിൽ മനോഹരി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മനോഹരി എന്ന ആ ഒരു പാട്ട്, മനോഹരമായ പാട്ട് കൂടെ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഇത് ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനൽ.

0: കാഴ്ചപ്പാട്. ഇവിടെ മൊത്തം കാറ്റ്.
1: ബാഹുബലി എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലെ പാട്ടൊക്കെ കേട്ടു കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും ജഗൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ഗാനം മലരെ മൗനമായെന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ശ്രീധരൻ അവനൂരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആനൈവാല എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി പഴയ ട്രാക്കാണ്. നമുക്ക് ആ ഒരു പാട്ട് കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഹിന്ദി ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോവാം. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് രജിതയാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം എന്നെയ് താലാട്ടും എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് ട്രാക്കാണ്. ഉണ്ണൈ നിനത്ത് എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനം ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഉണ്ണിമേനോനും സുജാത ചേച്ചി ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടെയാണത്. ആ ഒരു ഗാനത്തോടൊപ്പം വരാൻ പോകുന്ന പാട്ടും ഒരു തമിഴ് പാട്ട് തന്നെയാണ്. മുതൽവൻ എന്ന ചിത്രത്തിൽ ഉപ്പുകരുവാട് എന്ന് തുടങ്ങുന്ന ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് പ്രതീഷാണ്. പ്രതീഷും രജിതയും ആവശ്യപ്പെട്ട ആ 2 ട്രാക്സ് നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവേകാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിലെ ഒരു സിംഹമലയും എന്ന് തുടങ്ങുന്ന സുജാത ചേച്ചി പാടിയിട്ടുള്ള ഹൃദ്യമായ ഒരു ഗാനം. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഫിറോഷ് റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. സൂത്രധാരൻ എന്ന ചിത്രത്തിലെ രാവൽ ആരു എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. അത് നല്ലൊരു ഗാനമാണ്. ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. സമയം മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം സുന്ദരിയേ സുന്ദരിയേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഒരു അതിമനോഹരമായ ഗാനം ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് അയ്യ എന്ന ചിത്രത്തിലെ ഒരു വാർത്ത പേസ ഒരു വർഷം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. കെ കെയും സാധന സർഗവും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് അദ്വൈതാണ്. ഈ രണ്ട് പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഏറെക്കുറെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നല്ല കുറെ പാട്ടുകൾ ഇന്ന് 12 മണി മുതൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരോടും, പാട്ട് റിക്വസ്റ്റ് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ എവിടെയും പോകരുത്. SPB കെ എസ് ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള സൂപ്പർ പാട്ടുകളുമായിട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളുമായി അഭിരാമി ജോയിൻ ചെയ്യും 2 മണിക്ക്. അപ്പോൾ വീണ്ടും ഇതുവഴി വരാം പാട്ടുകളൊക്കെ കേൾപ്പിക്കാനും കേൾക്കാനും ഒക്കെ ആയിട്ട്. അതുവരേക്കും ഇറ്റ്സ് മീ സോനൽ സൈനിങ് ഓഫ്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സിനിമാ ഗാന ശാഖയില് പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കുറേയധികം കോമ്പിനേഷനുകളുണ്ട്. ചില ആളുകൾ ഒരുമിച്ച് പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പാട്ട് കേൾക്കാനും നമുക്ക് വലിയ ആഗ്രഹമാകും. അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് വലിയ ഇഷ്ടമുള്ള ആളുകൾ ചേർന്ന് പാടിയ പാട്ടുകൾ നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യും. ഇഷ്ടമുള്ള രണ്ട് പാട്ടുകാർ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടുകൾ, അതുപോലെ ആ ഒരു ഇപ്പോൾ ദാസേട്ടൻ രവീന്ദ്രൻ മാഷ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സുജാത ചേച്ചിയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയിട്ടുള്ള റൊമാൻറ്റിക് ഡുവറ്റുകൾ. ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഔസേപ്പച്ചൻ സംഗീതം പകർന്നപ്പോൾ നമുക്ക് കിട്ടിയ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഗാനങ്ങൾ, അങ്ങനെ അങ്ങനെ എപ്പോഴും കുറേയധികം കോമ്പിനേഷനുകൾ നമ്മുടെ സിനിമാ ഗാനശാഖയിൽ ഉണ്ടാവും. ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊരു ലെജൻഡറി കോംബോയാണ്, ഇന്ത്യൻ സിനിമയിലെ തന്നെ ലെജൻഡറി കോമ്പിനേഷനാണ് SP ബാലസുബ്രഹ്മണ്യവും KS ചിത്രയും. SPBയും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഗാനങ്ങളാണ്. ആ ഡുവറ്റുകൾ എപ്പോ കേട്ടാലും നമ്മൾ ആ പാട്ടിലേക്ക് ഇഴുകി ചേർന്ന് വീണു പോകും. അത്രയ്ക്ക് രസമുള്ള പാട്ടുകളാണ് ഇവർ രണ്ടുപേരും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ പാട്ടുകൾ. SPB KS ചിത്ര, ആ ഒരു ലെജൻഡറി കോമ്പിനേഷനൊപ്പം ഇളയരാജ എന്ന വലിയ മാസ്റ്ററോ കൂടി ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേയധികം പാട്ടുകളുണ്ട്. ആ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്. SP ബാലസുബ്രഹ്മണ്യം, KS ചിത്ര, ഇളയരാജ ടീമിൽ പിറന്നിട്ടുള്ള മനോഹരമായ തമിഴ് ഗാനങ്ങൾ. ആദ്യമൊരു റൊമാൻറ്റിക് സോങ് ആണ് കാതൽ കവിതകൾ എന്ന ഒരു പാട്ട്. SP ബാലസുബ്രഹ്മണ്യവും KS ചിത്രയും പാടിയ ഈ ഒരു ഗാനം സൂപ്പർഹിറ്റ് തമിഴ് മൂവി ഗോപുരവാസലിലെ എന്ന ഒരു സിനിമയിലെ പാട്ടാണ്. കാർത്തിക്കും ഭാനുപ്രിയൊക്കെ ആയിരുന്നു ആ സിനിമയിലെ അഭിനേതാക്കൾ. പിറയസൂതൻ എന്നൊരു തമിഴ് കവി ലിറിസിസ്റ്റ് ഒക്കെയായ അദ്ദേഹമാണ് പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗോപുരവാസലിലെ എന്ന സിനിമ. മലയാളം സിനിമ പാവം പാവം രാജകുമാരന്റെ ഒരു തമിഴ് റീമേക്കാണ് ഈ ഒരു സിനിമ. മായാ മാളവ ഗൗള എന്ന രാഗത്തിൽ ഇളയരാജ സൃഷ്ടിച്ച ഈ ഒരു പാട്ട് കേൾക്കാം. SPBയുടെയും KS ചിത്രയുടെയും ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

1989 പ്രതാപ് കെ പോത്തൻ, നമ്മുടെ പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത ഒരു തമിഴ് ആക്ഷൻ സിനിമയാണ് വെട്രി വീഴ എന്ന സിനിമ. കമലഹാസനും പ്രഭുവും ശശികല, ഖുഷ്ബു ഇവരൊക്കെ ആയിട്ട് അഭിനയിച്ച ഒരു സിനിമയാണത്. 175 ദിവസം തുടർച്ചയായിട്ട് തിയേറ്ററുകളിൽ ഓടിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായ ഒരു സിനിമയായിരുന്നു പ്രതാപ് പോത്തന്റെ വെട്രി വീഴ എന്ന സിനിമ. ആ സിനിമയില് വാലി വരികൾ എഴുതി ഇളയരാജ സംഗീതം പകർന്ന് SPB യും KS ചിത്രയും ആലപിച്ച ഒരു പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

സിനിമയുടെ തന്നെ ലെജൻഡറി കോമ്പിനേഷൻ എസ് പി ബാലസുബ്രഹ്മണ്യം, കെ എസ് ചിത്ര, ഇളയരാജ ഈ ഒരു ടീമിന്റെ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പൂങ്കാറ്റ് ഉൻ തേരു സൊല്ല എന്ന പാട്ടാണ്. ഈ പാട്ട് വാലിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. മുന്നേ നമ്മൾ കേട്ട മാറുകോ മാറുകോ എന്ന ആ ഒരു പാട്ട് ഉള്ള സിനിമയിൽ തന്നെയുള്ള മറ്റൊരു പാട്ടാണിത്. വെട്രിവീര എന്ന സിനിമ ഒരു ചാർട്ട് ബസ്റ്റർ ആയിരുന്നു. ആ സിനിമയിൽ എസ് പി ബിയും ചിത്രയും ചേർന്ന് പാടിയ മറ്റൊരു ഡുവറ്റാണ് വാലി അവർഗളിൻ വരികൾക്ക് ഇസൈ രാജാവിൻ ഇസൈ. കേൾക്കാം ആ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങൾ.

1989 ഇറങ്ങിയ ഒരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ സിനിമയായിരുന്നു കെ ബാലചന്ദ്രന്റെ പുതു പുതു അർത്ഥങ്ങൾ എന്ന സിനിമ. വാലിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഇളയരാജയുടെയും ബാലചന്ദ്രന്റെയും ആ ഒരു കോമ്പിനേഷനിൽ പിറന്ന അവസാനത്തെ സിനിമ കൂടിയാണ്. ഒരു ഫൈനൽ കൊളാബറേഷൻ കൂടിയാണ്, ഇവർ രണ്ടുപേരുടെയും കൂടിയുള്ള ഫൈനൽ കൊളാബറേഷൻ ആയിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം എന്തൊക്കെയോ ക്ലാഷസ് വന്നതിൽ പിന്നെ ബാലചന്ദ്രന്റെ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇളയരാജ മ്യൂസിക് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു വശമാണ്. ഈ സിനിമയില് 6 പാട്ടുകളാണുള്ളത് ടോട്ടല്. ഈ 6 ഗാനങ്ങളിൽ എല്ലാത്തിലും SP ബാലസുബ്രഹ്മണ്യമാണ് പാടിയിരിക്കുന്നത്. രണ്ടെണ്ണം ഡുവറ്റ് ആണ്. അതിലൊന്ന് SP ശൈലജയും ഒത്ത് പാടിയപ്പോൾ മറ്റൊരു ഗാനം അദ്ദേഹം ചിത്ര ചേച്ചിക്കൊപ്പമാണ് പാടിയിട്ടുള്ളത്. വാലി എഴുതിയ അതിമനോഹരമായ വരികൾക്ക് ഇളയരാജ ആപേരി രാഗത്തിന്റെ ഈണ ചാർട്ട് കൂടി നൽകിയപ്പോഴത്തേക്കും ആ പാട്ട് നമ്മളിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞു. തീർച്ചയാണത് വളരെ മനോഹരമായ അടുത്തൊരു ഗാനം. പുതു പുതു അർത്ഥങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി SPB KS ചിത്ര ടീമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്.

ആളപ്പിറന്തവൻ എന്ന സിനിമയിലെ ഗാനമാണ് ഇനി. ഇതൊരു 1987 ഇറങ്ങിയ തമിഴ് ആക്ഷൻ സിനിമയാണ്. ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും എസ് പ്രകാശം എന്നയാളാണ്. സത്യരാജും അംബികയൊക്കെയാണ് ടിവിയിലെ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഈ സിനിമയില് ഇളയരാജ സംഗീതം പകർന്ന് എസ് പി ബിയും കെ എസ് ചിത്രയും ആലപിച്ച ഏറ്റവച്ച എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനം.

രജനീകാന്ത്, രഘുവരൻ, ശൗക്കർ ജാനകി, ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമീർ ജാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ശിവ എന്ന സിനിമ. 1989 ഇറങ്ങിയ മറ്റൊരു ആക്ഷൻ പടമായിരുന്നു ശിവ. 1977 ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയുണ്ട്, ഖൂൻ പാസിന എന്ന സിനിമ. ആ സിനിമയുടെ ഒരു റീമേക്ക് ആയിരുന്നു ഈ ഒരു ബോക്സ് ഓഫീസ് ബൂം സിനിമ. എസ് പി ബിയും കെ എസ് ചിത്രയും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പാടിയ ഇരുവിഴിയിൽ എന്ന പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. പുലുമൈ പിത്തനാണ് വരികൾ എഴുതിയിട്ടുള്ളത്, ഇളയരാജയുടേതാണ് സംഗീതം.

ശിവ എന്ന സിനിമയിലെ തന്നെ ചാർട്ട് ബസ്റ്റർ ആയിട്ടുള്ള മറ്റൊരു ഹിറ്റ് പാട്ടാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. രജനീകാന്ത്, രഘുവരൻ, ശൗക്കർ ജാനകി, ശോഭന എന്നിവർ അഭിനയിച്ച് 1989 പുറത്തിറങ്ങിയ സിനിമ. പുലമൈപ്പിത്തന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ആലപിച്ചിരിക്കുന്നത് SPB KS.

മന്ത്രി ടി ദാമോദരന്റെ കഥയെ അപ്രഭാളിയിലേക്ക് പ്രിയദർശൻ പകർത്തിയപ്പോൾ പിറന്നതാണ് കാലാപാനി എന്ന സിനിമ. ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ ഡ്രാമ സിനിമ. ഏപ്രിൽ മാസം 6/96 ഈ ഒരു സിനിമ 450 തിയേറ്ററുകളിലാണ് വേൾഡ് വൈഡ് റിലീസായിരുന്നു ആ സിനിമ. ഇതുപോലെ മറ്റൊരു ഇന്ത്യൻ സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കലാപാനിയുടെ ഒരു റെക്കോർഡാണ്. മലയാള സിനിമയില് വൺ ഓഫ് ദി ക്ലാസിക് ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു സിനിമ കൂടിയാണ് കലാപാനി എന്ന സിനിമ. മലയാളത്തിൽ നിർമ്മിച്ച ആ ഒരു സിനിമ പിന്നീട് ഹിന്ദി ഭാഷയിലേക്ക്, തെലുങ്കുയിലേക്ക്, പല പല ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് റിലീസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ തമിഴ് ഡബിംഗ് വന്നപ്പോൾ സിറൈശാലൈ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ സംഗീതം പകർന്ന് അരുവുമതി വരികളെഴുതി. എസ് പി ബാലസുബ്രഹ്മണ്യവും കെഎസ് ചിത്രയും ചേർന്ന് ആലപിച്ച സെമ്പൂവേ പൂവേ എന്ന പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇനി.

ഇനി ഒരു റൊമാൻറ്റിക് സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത പൂവുക്ക് ഉറു എന്ന പാട്ട് എസ് പി ബിയും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഈ ഒരു ഗാനം പൂവരസൻ എന്ന സിനിമയിലെ പാട്ടാണ്. 96 പുറത്തിറങ്ങിയ ഒരു തമിഴ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഗോകുലകൃഷ്ണൻ എന്നയാളാണ്. കാർത്തികും രചന ബാനർജിയാണ് ലീഡ് കഥാപാത്രങ്ങളിൽ അഭിനയിച്ചത്. ഒരു മസാല സിനിമയായിരുന്നു. ആ സിനിമയിലെ 6 പാട്ടുകളിൽ 4 എസ് പി ബിയും കെ എസ് ചിത്രയും പാടിയിട്ടുള്ള ഡ്യൂറ്റാണ്. അതിലൊന്ന് കേൾക്കാം, വാലിയുടേതാണ് വരികൾ.

അടുത്ത ഗാനം ഒരു സൂത്തിങ് മെലഡി ഗാനാണ്. നീ മുത്തം തന്താൽ എന്ന പാട്ട്, സൂപ്പർഹിറ്റ് തമിഴ് സിനിമ രാക്ഷസനിലെ പാട്ടാണ്. വിസൈജ്ഞാനി ഇളയരാജയുടെ കമ്പോസിഷനിൽ പിറന്ന ഈ ഒരു ഗാനം എസ് പി ബിയുടെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. 1986 ആണ് ഈ ഒരു പാട്ട് ഇറങ്ങിയത്.

ലെജൻഡറി കോമ്പിനേഷൻ ആയിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും. രണ്ടുപേരും ഒരുമിച്ചപ്പോൾ ഒരുമിച്ച് പാടിയപ്പോൾ കിട്ടിയ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഗാനങ്ങളാണ്. അത്തരത്തിലുള്ള ഗാനങ്ങൾ തേടി പിടിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്നിച്ച് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ ഈ ഒരു എപ്പിസോഡിൽ. അടുത്ത ഗാനം സൂപ്പർ ഹിറ്റ് തമിഴ് മൂവി ഗുരു ശിഷ്യൻ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. എസ് പി മുത്തുരാമൻ ആണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ. ഇളയരാജയുടെ സംഗീതം എസ് പി ബിയും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ വാ വാ വാ.

സംഗീത മേഖല ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ആഘോഷിച്ച പാട്ടുകളായിരുന്നു ഇളയരാജ നമുക്ക് തന്ന പാട്ടുകൾ. അതിൽ ഇളയരാജ എസ് പി ബിക്കും കെ എസ് ചിത്രയ്ക്കും ഒരുമിച്ച് പാടാൻ കൊടുത്ത പാട്ടുകളെല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. തമിഴ് ഗാനങ്ങൾ എത്ര കേട്ടാലും മതിയാകാത്ത കുറേയധികം പാട്ടുകൾ തന്നെയാണ്. ഇന്നത്തെ ഓർമ്മയിൽ വളരും ഗാനങ്ങളുടെ അധ്യായം അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു പാട്ട് കൂടി കേട്ടുകൊണ്ട് വീണ്ടും അടുത്ത ദിവസം ഒന്നിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സംഘം.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
5: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ .gov.in.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. 10th class.

ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് പൈൽസ് അഥവാ അർശസ്. നമസ്കാരം, എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലേക്ക്. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ കടുത്ത വേദന സഹിക്കുന്ന സമയത്തും പുറത്തു പറയാൻ നാണക്കേട് വിചാരിക്കുന്ന ഒരു രോഗം, പൈൽസ് അഥവാ അർശസ്. മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകൾ അസാധാരണമായിട്ട് വീർത്തു വരുന്ന അവസ്ഥയാണ് ഇത്. നമ്മുടെ കാലിലെ ഞരമ്പുകൾ വീർത്തു വരുന്ന വെരിക്കോസ് വെയിൻ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേ പ്രതിഭാസം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. മലബന്ധം കാരണം കഠിനമായിട്ട് മുക്കുന്ന സമയത്തോ ദീർഘനേരം ഒരിടത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴോ ഈ രക്തക്കുഴലുകളിൽ അമിത സമ്മർദ്ദം ഉണ്ടാവുകയും അവയിങ്ങനെ വീർത്തു വരികയും ചെയ്യുന്നു. പലരും വിചാരിക്കുന്നത് മലദ്വാരത്തിലുണ്ടാകുന്ന എല്ലാ വേദനയും രക്തസ്രാവവും പൈൽസ് ആണ് എന്നാണ്. എന്നാൽ പൈൽസ് കൂടാതെ ഫിഷർ, ഫെസ്റ്റുല എന്നിങ്ങനെ വേറെയും രോഗങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായി രോഗം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. പൈൽസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത്, അകത്തുണ്ടാകുന്ന ഇന്റേണൽ പൈൽസും പുറത്തുണ്ടാകുന്ന എക്സ്റ്റേണൽ പൈൽസും. അപ്പോ ഇവയെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. മനോഹരമായ ഒരു പാട്ട് വരുന്നു, പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കും.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: പൈൽസിന്റെ പ്രധാനപ്പെട്ട രണ്ട് തരങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഒന്ന് ഇന്റേണൽ പൈൽസ്, ഇത് മലദ്വാരത്തിന്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. പുറമേക്ക് കാണാൻ കഴിയില്ല, തുടക്കത്തിൽ വേദനയൊന്നും ഉണ്ടാകില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മലവിസർജന സമയത്ത് കടുത്ത ചുവപ്പ് നിറത്തിൽ രക്തം പോകുന്നതാണ് പ്രധാന ലക്ഷണം. ഇതിന് നാല് ഗ്രേഡ് ഉണ്ട് കേട്ടോ, നാല് ഘട്ടങ്ങളുണ്ട്. ഗ്രേഡ് 1, കുരുക്കൾ ഉള്ളിൽ മാത്രമായിരിക്കും രക്തസ്രാവം ഉണ്ടാകാം. ഗ്രേഡ് 2 എന്ന് പറയുന്നത് മലം പോകുന്ന സമയത്ത് കുരുക്കൾ പുറത്തേക്ക് വരും, പിന്നീട് തനിയെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഗ്രേഡ് 3, കുരുക്കൾ പുറത്തേക്ക് വരും, വിരൽ കൊണ്ട് തള്ളി മാറ്റിയാൽ മാത്രമേ ഉള്ളിലേക്ക് പോകുകയുള്ളൂ. ഗ്രേഡ് 4, കുരുക്കൾ എപ്പോഴും പുറത്ത് തന്നെ ഇരിക്കും, ഉള്ളിലേക്ക് തള്ളാൻ കഴിയില്ല, ഇത് കടുത്ത വേദന ഉണ്ടാക്കും. ഇനി രണ്ടാമത്തേത് എക്സ്റ്റേണൽ പൈൽസ് ആണ്. ഇത് മലദ്വാരത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിന് താഴെ ഉണ്ടാകുന്നതാണ്. ഇത് പുറമേക്ക് തൊട്ടറിയാനായിട്ട് സാധിക്കും. മലം പോകുമ്പോൾ കടുത്ത വേദനയും ഇരിക്കുമ്പോൾ അസ്വസ്ഥതയും ചൊറിച്ചിലും ഇതിന്റെ ലക്ഷണങ്ങളാണ്. ചിലപ്പോൾ ഇതിനുള്ളില് രക്തം കട്ടപിടിച്ച് കടുത്ത നീലയോ കറുപ്പോ നിറമായിട്ട് മാറാം. ഇത് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ മാറിയ ഭക്ഷണ രീതി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് നയിക്കുന്ന ഘടകം. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞുതരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: Ahilya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ പൈൽസ് വരാതിരിക്കാനും ഉള്ളവ കുറയ്ക്കാനും ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? ഈ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുക എന്നതാണ്. അതിനായിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇനി പറയാൻ പോകുന്ന മാറ്റങ്ങൾ വരുത്തണം. ഒന്ന്, നാരുകൾ അടങ്ങിയ ഭക്ഷണം, ഹൈ ഫൈബർ ഡയറ്റാണ് ചെയ്യേണ്ടത്. ഭക്ഷണത്തിൽ നാരുകളുടെ അളവ് കൂട്ടുക. ചീര, വെണ്ടയ്ക്ക, പയറുവർഗ്ഗങ്ങൾ, ഓട്സ്, തവിടുള്ള അരി എന്നിവ ധാരാളം കഴിക്കുക. പഴങ്ങളിൽ പപ്പായ, ആപ്പിൾ, പേരയ്ക്ക എന്നിവ മലം ലളിതമാക്കാനായിട്ട് സഹായിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ഒരു ദിവസം കുറഞ്ഞത് 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെയെങ്കിലും കുടിക്കണം. വെള്ളം കുറയുമ്പോൾ മലം കട്ടിയാവുകയും അത് രക്തക്കുഴലുകളെ മുറിപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ മുൻ തലമുറയൊക്കെ കഴിച്ചിരുന്ന പഴങ്കഞ്ഞിയും അതുപോലെ തന്നെ മോരൊക്കെ ഇല്ലേ, ഇത് കുടിക്കുന്നത്, ഈ ഒരു പഴങ്കഞ്ഞി കുടിക്കുന്നത് ദഹനം സുഗമമാക്കും. രാവിലെ പഴങ്കഞ്ഞി കഴിക്കുന്നതും പൈൽസ് ഉള്ളവർക്ക് ആശ്വാസം നൽകും. ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, അതാണ് ഹൈലൈറ്റ്. അത് പറഞ്ഞുതരാം. മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ട, ബ്രെഡ്, അമിതമായിട്ട് എണ്ണയും എരിവുമുള്ള ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതുപോലെ തന്നെ കട്ടൻ ചായയും കാപ്പിയും അമിതമായി കുടിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ കൂട്ടും. നോൺ വെജ് കഴിക്കുന്നവര് ചിക്കന്റെ ഉപയോഗം കുറയ്ക്കണം. കാരണം ഇത് ചിലരില് ശരീരത്തിൽ ചൂട് കൂട്ടുകയും മലം കട്ടിയാക്കുകയും ചെയ്യും. ഭക്ഷണത്തോടൊപ്പം തന്നെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു മികച്ച ഹോം റെമഡിയാണ് സിക്സ് ബാത്ത്. അതിനെക്കുറിച്ചും മറ്റ് ചികിത്സാ രീതികളെക്കുറിച്ചും പറയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: പൈൽസിന് ലഭ്യമായ ചികിത്സാ രീതികളെ കുറിച്ച് ഇന്ന് സംസാരിക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. പലരും നാണക്കേട് വിചാരിച്ച് വ്യാജ ചികിത്സകരുടെ അടുത്ത് പോയിട്ട് രോഗം വഷളാക്കാറുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തില് ഇതിന് മികച്ച ചികിത്സകളൊക്കെ ഉണ്ട്. ഒന്ന്, ഗ്രേഡ് 1 ഗ്രേഡ് 2 ആണെങ്കിൽ കൃത്യമായ ഭക്ഷണക്രമമാണ് ഒന്നാമത്തെ കാര്യം. ചില ക്രീമുകൾ ഉപയോഗിച്ചും ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ സിറ്റ്സ് ബാത്ത് ആണ്. ഒരു വലിയ ടബിൽ ഇളം ചൂടുവെള്ളം എടുത്ത് അതിൽ 15 മുതൽ 20 മിനിറ്റ് ഇരിക്കുക. ദിവസവും 2 തവണ ഇത് ചെയ്യുന്നത് മലദ്വാരത്തിലെ പേശികൾക്ക് റിലാക്സേഷൻ നൽകുകയും വേദനയും നീരും കുറയ്ക്കുകയും ചെയ്യും. പിന്നെ അത്യാധുനിക ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞുതരാം. ഗ്രേഡ് 3 ഗ്രേഡ് 4 കാര്യമാണ് പറയുന്നത്. മരുന്ന് കൊണ്ട് മാറാത്ത ഘട്ടങ്ങളിൽ ചെറിയ സർജറികൾ വേണ്ടിവരും. ഒന്ന് ബാൻഡിങ് ആണ്. കുരുക്കളുടെ അടിഭാഗത്ത് ചെറിയ റബ്ബർ ബാൻഡ് ഇട്ട് രക്തയോട്ടം നിർത്തി അതിനെ കരിച്ചു കളയുന്ന രീതിയാണ് ഇത്. അടുത്തത് ലേസർ ചികിത്സയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ജനപ്രിയമായ ചികിത്സയാണ് ഇത്. വേദനയോ രക്തസ്രാവമോ വലിയ മുറിവുകളോ ഇല്ലാതെ ലേസർ രശ്മികൾ ഉപയോഗിച്ച് പൈൽസ് കരിയിച്ചു കളയുന്നു. രോഗിക്ക് അടുത്ത ദിവസം തന്നെ വീട്ടിൽ പോവുകയും ചെയ്യാം. പിന്നെ സ്റ്റാപ്ലർ സർജറിയാണ്. വലിയ പൈൽസ് കുരുക്കൾക്ക് ഉപയോഗിക്കുന്ന ഫലപ്രദമായിട്ടുള്ള രീതിയാണ് ഇത്. ഒരു പ്രധാന കാര്യം കൂടെ പറയാം, ഈ മലം പോകുന്ന സമയത്ത് അതൊരിക്കലും അടക്കി വെക്കരുത്. വെസ്റ്റേൺ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവര് കാലിനടിയിൽ ഒരു സ്റ്റെറിയ സ്റ്റൂള് വെച്ചിരിക്കുന്നത് സുഗമമായിട്ട് മോഷൻ പോകാനായിട്ട് സഹായിക്കും. പിന്നെ മടി കൂടാതെ ഒരു ജനറൽ സർജനെ കണ്ട് തുടക്കത്തില് ചികിത്സിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. പൈൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഡോക്ടർ അഹല്യയിൽ കൂടുതൽ ആരോഗ്യവിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: 360 degree. നമസ്കാരം. 360 degree പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് പറയാനായിട്ട് പോകുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഭംഗിയുള്ളതും ഉള്ളുള്ളതുമായ മുടി ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ. എന്നാൽ ഇന്നത്തെ മലിനീകരണം കാരണം കടുത്ത വെയിലും അതുപോലെ തന്നെ കെമിക്കല് നിറഞ്ഞ ഷാമ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേരുടെയും ഭൂരിഭാഗം ആൾക്കാരുടെയും എന്താണ് മുടി നല്ല രീതിയിൽ കൊഴിയാറുണ്ട്. അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് പലർക്കും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് പലരും ബ്യൂട്ടി പാർലറുകളിൽ ആശ്രയിച്ച് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്താ, ഹെയർ സ്പാ. ഇവർ ഹെയർ സ്പാ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു പാർലറുകളിൽ ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ താൽക്കാലികമായിട്ട് ഒരു ഭംഗി നൽകാറുണ്ട്. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ മുടിയുടെ വേരുകളെ ദുർബലപ്പെടുത്തുന്നുള്ളതാണ്. ഇവിടെയാണ് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നാച്ചുറൽ ഹെയർ സ്പായുടെ ഒരു പ്രസക്തി വരുന്നത്. വലിയ ചിലവൊന്നുമില്ലാതെ അടുക്കളയിലെ ചീരുവകൾ കൊണ്ട് മുടിയെ വേരുകളിൽ നിന്ന് എങ്ങനെ ശക്തമാക്കാം എന്നാണ് ഇന്ന് നമ്മൾ 360 degree പറയാനായിട്ട് പോകുന്നത്. ഹോംമെയ്ഡ് ഹെയർ സ്പായുടെ ആദ്യ പടിയായിട്ട് ഹോട്ട് ഓയിൽ മസാജിൽ നിന്ന് നമുക്ക് തുടങ്ങാലേ. അപ്പൊ കേൾക്കാം കൂടുതലായി 360 degree ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. ഹെയർ സ്പായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടിയാണ് ഈ ഒരു ഹോട്ട് ഓയിൽ മസാജ്. ആ ഒരു ഹോട്ട് ഓയിൽ മസാജിനെ കുറിച്ചാണ് 360 degree ആദ്യം പറയാൻ പോകുന്നത്. ഇതിനായിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണയോടൊപ്പം അല്പം ആവണക്കെണ്ണയും, അതായത് കാസ്ട്രോൾ ഇല്ലേ, ഒരു ആവണക്കെണ്ണയും മിക്സ് ചെയ്യാം. ഈ ഒരു എണ്ണ മിശ്രിതം ഇരട്ട പാത്ര സംവിധാനത്തിലൂടെ, അതായത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് സംഭവം കേട്ടോ. ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡില് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എണ്ണ നേരിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ പാടില്ല, ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. ഈ ചെറു ചൂടുള്ള എണ്ണ വിരൽ തുമ്പുകൾ ഉപയോഗിച്ച് തലയൂട്ടിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, തേച്ച് പിടിപ്പിക്കുക. നഖങ്ങൾ കൊണ്ട് പോറിൽ ഏൽപ്പിക്കാതെ വളരെ മൃദുവായി വട്ടത്തിൽ 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മസാജ് ചെയ്യണം. ഇത് തലയൂട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മുടിയുടെ വേരുകളിലേക്ക് പോഷണം എത്തിക്കാനും നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. മുടിയുടെ അഗ്രം വരെ എണ്ണ നന്നായി പുരട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് മുടി അഗ്രം പിളരുന്നത്, അതിന്റെ സ്പ്ലിറ്റ് എൻസ് എന്ന് പറയില്ല, ആ ഒരു സ്പ്ലിറ്റ് എൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്യും, തടയൂട്ടോ. മസാജ് ചെയ്ത ശേഷം അടുത്ത പടിയായിട്ട് എന്തിലേക്ക് നമ്മൾ പോകണം, സ്റ്റീമിങ്ങിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ഒരു പ്രോസസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കേൾക്കാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഹലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. സ്റ്റീമിങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് 360 degree ഞാൻ ആയിലിയാണ്. മുടിക്ക് വേണ്ട ആ ഒരു സ്റ്റീമിംഗ്, ഇവിടെ എണ്ണ മസാജ് ചെയ്തതിനു ശേഷം മുടിക്ക് ആവി കൊള്ളിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? സുഷിരങ്ങൾ തുറക്കാനും എണ്ണയുടെ ഗുണങ്ങൾ മുടിയുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാനും സഹായിക്കുന്ന കാര്യമാണ്. ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇതിനായിട്ട് ഒരു കോട്ടൺ ടവൽ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി നന്നായിട്ട് എന്ത് ചെയ്യണം? പിഴിഞ്ഞെടുക്കുക. ഈ ചൂടുള്ള ടവല് തലമുടിക്ക് ചുറ്റും നന്നായിട്ട് പൊതിഞ്ഞിരിക്കുക. ഒരു 10 മിനിറ്റ് ഇത് തലയിൽ തന്നെ ഇരിക്കാനായിട്ട് കൂടി ഒന്ന് അനുവദിക്കുക കേട്ടോ. ഈ ടവലിന്റെ ചൂട് കുറയുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഒന്നുകൂടി നമുക്ക് വെക്കാവുന്നതാണ്. ഈ പാർലറുകളിലെ വലിയ മെഷീനുകൾ തരുന്ന അതേ ഒരു ഗുണം വളരെ സുരക്ഷിതമായി അതുപോലെ തന്നെ ലളിതമായി ഈ ഒരു വിദ്യയിലൂടെ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇത് തലയോട്ടിയിലെ മൃദുകോശങ്ങളെ മൃദുവാക്കാൻ കൂടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിദ്യ കൂടിയാണ്. ഇനി നമുക്ക് 3rd step ആണ് പറയാനുള്ളത്. എന്താണ് ആ ഒരു 3rd step എന്ന് നമുക്ക് കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

360 degree. അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. നാച്ചുറൽ ആയിട്ടൊരു ഹെയർ സ്പാ എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമതായിട്ട് ഹോംമെയ്ഡ് ഹെയർ മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആവി പിടിച്ച ശേഷം അടുത്തത് മുടിക്ക് ആവശ്യമായ പ്രോട്ടീൻ നൽകുക എന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതിനായിട്ട് ഒരു മികച്ച ഹെയർ മാസ്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യാം. അതിനെന്ത് വേണമെന്നറിയോ? നന്നായിട്ട് പഴുത്ത ഒരു ചെറുപഴം എടുക്കുക, 2 സ്പൂൺ തൈര്, 1 സ്പൂൺ തേൻ എന്നിവ മിക്സിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അടിച്ചെടുക്കുക, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിൽ തരികൾ ഒട്ടും ഇല്ലാത്ത രൂപത്തിൽ വേണം അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. ഈ ഒരു മാസ്ക് തലയോട്ടിയിലും മുടിയിലും നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക. ഈ ഒരു പാക്കിൽ പഴമുള്ളത് കൊണ്ട് തന്നെ മുടിയുടെ വരൾച്ച മാറ്റി നല്ല തിളക്കം നൽകാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അതുപോലെ തൈര് താരനകറ്റാനും തലയോട്ടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. തേനാണെങ്കിലോ തേൻ മുടിക്ക് ആവശ്യമായിട്ടുള്ളൊരു മോയ്സ്ചർ കണ്ടൻറ് നൽകുന്നൊരു കാര്യമാണ്. ഈർപ്പം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത് തേൻ. മുട്ടയുടെ മണം ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇത് മുടിക്ക് മികച്ച ഒരു പ്രോട്ടീൻ ആയിട്ട് മാറുന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു മാസ്ക് ഇട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് വേണം കഴുകിക്കളയാൻ വേണ്ടിയിട്ട്. ഇനി കഴുകിക്കളയാം എന്ന് പറയുന്ന സ്ഥിതിക്ക് ഈ ഒരു ഹെയർ വാഷും അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യുന്ന ഷാംപൂവും എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആ ഒരു കാര്യത്തിലും കൂടി ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു പാട്ടിന് ശേഷം ആ ഒരു ടിപ്പിലേക്ക് നമുക്ക്.

360 degree. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 degree. 360 degree മറ്റു കൂടെ ഉള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടൊരു ഹെയർ സ്പാ ചെയ്യാം. അതിന് വേണ്ടി സ്റ്റെപ്പുകൾ നമ്മളിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അടുത്ത ഒരു സ്റ്റെപ്പ്, നാലാമത്തെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അതായത് ഹെയർ മാസ്ക് ഇട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി 20 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യാം, മുടി നന്നായിട്ട് കഴുകി നമുക്ക് വൃത്തിയാക്കണം. ഇനി മുടി കഴുകാനായിട്ടേ ഒരിക്കലും കടുത്ത ചൂടുവെള്ളം ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് ശരിക്കും മുടിയെ കൂടുതലായിട്ട് ഡ്രൈ ആക്കും, നല്ല രീതിയിൽ അത് വരണ്ടതാക്കി മാറ്റുന്നുള്ളതാണ്. അതിന് പകരം എന്ത് ചെയ്യാം, സാധാരണ വെള്ളമോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം, ആ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വളരെ ചെറിയ ചൂടുള്ള വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ തലവാഷ് ചെയ്യാം. ഈ മുടി കഴുകാനായിട്ട് വീര്യം കുറഞ്ഞ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു വേണം എപ്പോഴും തിരഞ്ഞെടുക്കാൻ വേണ്ടി. നിങ്ങൾ ഷാമ്പു തിരഞ്ഞെടുക്കുന്ന സമയത്ത് നോക്കിയാൽ മതി, അല്ലെ കണ്ടൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് താളിപ്പൊടി ഒക്കെ ഇല്ലേ, താളിപ്പൊടിയോ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് കൂടുതലായിട്ട് മികച്ച ഫലം നൽകുന്നുള്ളതാണ്. ഈ ഒരു കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സാധാ വെള്ളം യൂസ് ചെയ്ത് വീണ്ടും വാഷ് ചെയ്യണം കേട്ടോ. ഇനി കെമിക്കലുകൾ പരമാവധി കുറയ്ക്കുന്നത് എപ്പോഴെന്താ, മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഈ മാസ്ക് പൂർണ്ണമായിട്ട് മുടിയിൽ നിന്ന് പോകുന്നത് വരെ നന്നായിട്ട് കഴുകണം. അതിനുശേഷം വേണം മുടി സ്വാഭാവികമായിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡ്രയർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നാച്ചുറൽ ആയിട്ട് തന്നെ കാറ്റുകൊണ്ട് തന്നെ ഉണങ്ങിപ്പോകണം എന്നുള്ളതാണ് കേട്ടോ. ഹെയർ ഡ്രയറുകൾ ശരിക്കും അമിതമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഹെയർ ഫോളിന് റീസൺ ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ എന്തായാലും ശ്രദ്ധിക്കാം.

0: 360 degree.
1: ഹെയർ സ്പാ കൂടാതെ കഠിനമായ മുടികൊഴിച്ചിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിദ്യ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. അതെന്താന്ന് കേട്ടാലോ? വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഒരു ഉള്ളിനീര് പ്രയോഗമുണ്ട്. അതായത് ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അഥവാ ചുവന്നുള്ളി ചതച്ച് അതിന്റെ നീര് നല്ല രീതിയിൽ എടുക്കുക. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ സൾഫർ മുടികൊഴിച്ചിൽ തടയാനായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിനുശേഷം ഒരു പഞ്ഞി ഉപയോഗിച്ച് ഈ ഒരു ഉള്ളിനീര് തലയോട്ടിയിൽ മാത്രം നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക. ഇത് പുതിയ മുടികൾ വളരാനായിട്ട് മുടിയുടെ ഉള്ളു കൂട്ടാനൊക്കെ സഹായിക്കുന്ന കാര്യമാണ്. ഒരു അരമണിക്കൂറിന് ശേഷം വീര്യം കുറഞ്ഞൊരു ഷാമ്പു യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴുകിക്കളയാം. ഈ ഒരു ഉള്ളിയുടെ മണം ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അതല്ല നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് ഇത്രയും വേഗത്തിൽ റിസൾട്ട് തരുന്ന മറ്റൊരു നാടൻ വിദ്യ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ റിസ്ക് എടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് തണുപ്പ് കാര്യങ്ങൾ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു വിദ്യ പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ചേഞ്ചസ് കൂടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. നിത്യ ജീവിതത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. ആ ഒരു മാറ്റങ്ങൾ കൂടി വന്നാൽ മാത്രമാണ് ഈ മുടി കൊഴിച്ചിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മാറ്റി നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് കേൾക്കാം. മനോഹരമായ ഒരു പാട്ടിന് ശേഷം

360 degree. നിത്യജീവിതത്തിൽ നാം വരുത്തേണ്ട ചില മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നാം ആ ഒരു മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ എന്താണ് ഈ ഒരു മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഈ മുടി പുറമേ നിന്ന് മാത്രം സംരക്ഷിച്ചാൽ പോരാല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും പല കാര്യങ്ങളും ഉണ്ട്. മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീനും വിറ്റാമിനുകളും അടങ്ങിയ മുട്ട, പാല്, ഇലക്കറികൾ, നെല്ലിക്കൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നതും മുടിയുടെ വരൾച്ച കുറയ്ക്കുന്നുള്ളതാണ്. ഈ നനഞ്ഞ മുടി ഒരിക്കലും ശക്തമായിട്ട് തോർത്തുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ കോംബ് ചെയ്യാനും നിൽക്കരുത് കേട്ടോ. ഈ ഒരു സമയത്ത് എന്താ, മുടിയുടെ വേരുകൾ വളരെ മൃദുവായിരിക്കുന്നതിനാൽ മുടി എളുപ്പത്തിൽ ഒഴിഞ്ഞു പോകും. അപ്പൊ മുടി ചീകാനായിട്ട് എപ്പോഴും നല്ല പല്ലകലമുള്ള കൂടിയ തടി ചീപ്പുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ ചീപ്പുകൾ കഴുകി വൃത്തിയാക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന കോമ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഈ മുടി കുഴിച്ചിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും.

360 degree. മൈ ഡിയർ ഫ്രണ്ട്സ്, മനോഹരമായ മുടി നിങ്ങളുടെ ഭംഗി മാത്രമല്ല അല്ലെ, ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ സ്പാ മാസത്തിൽ 2 തവണയെങ്കിലും ചെയ്യുന്നത് മുടിയുടെ ഘടന തന്നെ മാറ്റിമറിക്കുന്നുള്ളതാണ് കേട്ടോ. കെമിക്കലുകളോടും നോ പറഞ്ഞ് നമ്മുടെ നാടൻ വഴിയിലേക്ക് നമുക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്കായിട്ട് നിങ്ങൾ മാറ്റിവെക്കാന്നുള്ളതാണ്. ഈ പ്രകൃതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഒന്ന് നോക്കി ക്ഷമയോടെ പരീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സമയം ഇവിടെ പതിയെ അവസാനിക്കുകയാണ്. 360 degree ഇന്ന് 7 tips എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇനി മറ്റൊരു ലൈഫ് സ്റ്റൈൽ ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഇറ്റ്സ് മീ ആർ.ജെ. ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000+ കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04924225000.

0: fome. മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
1: അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയേ.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയകുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: ദുരുനാറ്റത്. ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ.
1: ഓക്കെ നിർത്തി.
0: ശരിക്കും വലി നിർത്തിയോ?
1: ഉമ്മ നിർത്തി.

0: പൊന്നുമോൻ എന്നെ ബലി നിർത്തിക്കും. ഇനി മുതല് പൊന്നുമോൻ ബലി നിർത്തിക്കോന്ന്.
1: എന്നു മുതല്?
0: ഇപ്പം മുതല്.
1: ഓക്കെ, ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ചു വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ച നീ എന്റെ കരണം നോക്കി പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും.
1: അതെ.

ഇവിടെയുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേൾക്കാൻ.
1: എന്താണ് കിണിക്കണേ, എന്താണ് കിണിക്കണേന്ന്?
2: ശരീരം എത്ര വേണേലും തല്ലിക്കോ, എനിക്കൊരു കുന്തമില്ല. You know why? Because Darshana is mine.
3: And there's nothing you can do to change that, you sucker! Ah!

0: Thank you, Arun.
1: Can I have your number?
0: No.
2: Wait.
1: ദർശന, 4 വർഷം നമ്മുടെ ഇവിടെ ഉണ്ടാവും. ഫോർ അക്കാഡമിക് ഇയേഴ്സ്. ഒരുമിച്ച് കൂട്ടിയ ഹോളിഡേസൊക്കെ കഴിച്ച് 800 ദിവസം. അതിലിപ്പോൾ 20 ദിവസം ഓൾറെഡി കഴിഞ്ഞു. നേരത്തെ പറയായിരുന്നു പിന്നീട് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ കമ്മിങ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. I'm crazy about you. I fell in love with you the minute I saw you. എനിക്ക് എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എനിക്ക് ആലോചിക്കണം.
1: ആലോചിച്ചോളൂ, ഒരുപാട് സമയമെടുക്കരുത്. പ്ലീസ്. ദർശന, നീ മുടി കെട്ടിയിടാണ്ട് അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് അതിന്റെ കാണാൻ അടിപൊളിയാണ്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
3: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
1: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയകുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പയെടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
0: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യമേ പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടം എന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
0: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേത് ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
0: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന

0: മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
0: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനം ഒരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോപ്പ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവ് കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാ വിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് BJP. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
3: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ പി എം സൂര്യഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എൽ.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
7: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
8: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ ഡോട്ട് GOV ഡോട്ട് INL.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ജി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: Listen without break. അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
9: കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോ ആള് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വല്ലാതെ ഇങ്ങനെ തടിച്ചുപോയി, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റണില്ല, എന്ത് കഴിച്ചാലും പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ശരീരമാ, എന്തൊരു കഷ്ടമായത്, എന്റെ വയറൊക്കെ ചാടി, വല്ലാത്ത കോലായില്ലേ, എനിക്ക് എന്നെ കാണുമ്പോ തന്നെ വല്ലാത്ത വിഷമമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണേ. എപ്പോഴും ഇത് പറയാറുണ്ട് ആള്. അപ്പോ നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മള് തന്നെയോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എപ്പോഴെങ്കിലും ഇതേപോലെ സങ്കടപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു, കുറച്ചൊക്കെ വണ്ണമൊക്കെ ഉള്ളത് നല്ലതല്ലേ എന്നിങ്ങനെ പറയായിരുന്നു. വണ്ണം കൂടിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കവളില്ല എന്ന് പറഞ്ഞ് വണ്ണം ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. ഈ കുട്ടിയപ്പ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കൊണ്ടേ ഒരു ദിവസം വല്ലാതെ ആള് മൂഡ് ഓഫായി ഇങ്ങനെ നമ്മളോട് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, അതിനെന്താ ഇപ്പൊ നിന്നേക്കാൾ ഒരുപാട് വണ്ണമുള്ള ആളുകള് നാട്ടിലില്ലേ, അവർ ജീവിക്കുന്നില്ലേ, അതോർത്ത് സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, അവിടെയും നമുക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ അവിടെയും ഇങ്ങനെ മറ്റുള്ളവരുടെ ശരീരവുമായി നമ്മുടെ ശരീരം താരതമ്യം ചെയ്യുകയാണ് അല്ലേ, സ്വയം നമ്മൾ നമ്മളെ തന്നെ പഴിക്കുന്നു. ഒരു തുള്ളി സമാധാനം പോലും മനസ്സിന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിവസവും കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഈ ശരീരത്തിനൊരു ജീവൻ ഉണ്ടെങ്കിൽ അത് നമ്മളോട് എന്തായിരിക്കും പറയുക? അത് പറയും, എടോ നീ വിശന്നപ്പോ നിനക്ക് വേണ്ടി ആഹാരം ദഹിപ്പിച്ചു തന്നത് ഞാനാണ്, നീ തളർന്നു വീഴാതെ നിന്നെ താങ്ങി നിർത്തിയത് ഈ കാലുകളാണ്, എന്നിട്ടും ഒരു തുള്ളി സ്നേഹം പോലും എന്നോട് കാണിക്കുന്നില്ലല്ലോ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കരയുന്നുണ്ടാവില്ലേ? അതിപ്പോ നമ്മൾ നമ്മുടെ മുടിയെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ രൂപത്തെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും നമ്മുടെ എന്താ ഒട്ടിയ കവളെ നോക്കി പറയുന്ന കാര്യമാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോ സ്വയം ഇങ്ങനെ പ്രാകുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് തിരിച്ചതിന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കില് അതിങ്ങനെ ചോദിച്ചേനെ. ഒരിറ്റ സ്നേഹം പോലും എന്നോട് ഇല്ലല്ലോ നിനക്കെന്ന് പറഞ്ഞേനെ. ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് നമ്മൾ നമ്മളോട് ദയയുള്ളവരായിരിക്കണം, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. സെൽഫ് ലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലവ് എന്ന്. ഈ ലോകത്തെ മറ്റെല്ലാവരോടും നമ്മൾ കാരുണ്യം കാണിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ദയയില്ലാത്തവരായിട്ട് ഇടയ്ക്കെങ്കിലും പെരുമാറുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമി. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതിപ്പോ ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കുന്നതോ ഡയറ്റ് നോക്കിയിട്ട് മെലിയുന്നതോ മാത്രമല്ല, അതൊക്കെ വേണം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ശരീരത്തെ അതിന്റെ എല്ലാ കുറവുകളോടും കൂടി ആദ്യം സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വീട്ടില് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോ വണ്ണമുള്ള വയറോ കറുത്ത പാടുകളോ അല്ല നോക്കേണ്ടത്. ഇത്രയും കാലം നിങ്ങളെ ജീവനോടെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ ഈ ശരീരത്തെ നോക്കി നന്ദി പറയാണ് വേണ്ടത് അല്ലേ. നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ള ആളുകളുടെ മുന്നിൽ പെർഫെക്റ്റ് ആവാൻ നോക്കാതെ നമ്മളോടൊരു ഇത്തിരി സ്നേഹം കാണിച്ചു തുടങ്ങുമ്പോ ഉണ്ടല്ലോ, നമ്മള് നമ്മുടെ ഉള്ളിനോട് തന്നെ കാണിച്ചു തുടങ്ങുമ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി ചുറ്റുമുള്ള ആളുകളിലേക്കും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തി കഴിയുമ്പോ തന്നെ കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മളെ സ്നേഹിക്കാൻ നമ്മളില്ലെങ്കിൽ പിന്നെ മറ്റാരാ ഉണ്ടാവുക. നമുക്ക് മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് വരാം. പാട്ട് കേൾക്കുമ്പോ നിങ്ങളുടെ ആ ചെറിയ കൈകളിലേക്ക്, നിങ്ങളുടെ കാലുകളിലേക്ക്, നിങ്ങളെ താങ്ങി നിർത്തുന്ന ആ ശരീരത്തിലേക്ക് ഒക്കെ ഒന്ന് നോക്കുക. ഇടയ്ക്കെങ്കിലും ഒരു താങ്ക്സ് പറയാം, കുറച്ചെങ്കിലും സ്നേഹം കാണിക്കാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എപ്പോഴും എല്ലാ ആളുകളും വിചാരിക്കുന്നത്, എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതം ഒരു നേർരേഖ പോലെ സുഗമമായി പോകണമെന്നാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ ലൈഫ്, അല്ലേ? എല്ലാം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു വലിയ ഇവന്റ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ബാക്ക് ടു ബാക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വലിയ ഇവന്റ്. അതിനിടയിൽ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും, ചില ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയിന്ന് വരാം. അപ്പോഴൊക്കെ തലയിൽ കൈവച്ചിരുന്നിട്ട് എന്റെ വിധി, എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ പണ്ട് ചെയ്തു കൂട്ടിയതിന്റെ ഫലമ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കാൻ തുടങ്ങരുത്. ഈ പറയുന്ന ചെറിയ ഡയലോഗ്സ് ഇല്ലേ, നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന ഡയലോഗ്സ്, നമ്മൾ എത്രമാത്രം ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? നമ്മൾ നമ്മളോട് പറയുന്ന ഈ വിധിശാപങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ കൊന്നുകളയുന്ന സംഗതികളാണ്. അപ്പൊ അതിന് പകരം ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, നമ്മളോട് തന്നെ ക്ഷമിക്കുക. ചെയ്ത കാര്യങ്ങൾ തെറ്റുകളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക, സാരയില്ല പോട്ടെ, എന്നിട്ട് വീണു പോയ എടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിലേക്ക് നോക്കുക, ഇത് പറ്റിപ്പോയി, ഇനി ഇതെങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, ഹൗ ക്യാൻ വി സോർട്ട് ഇറ്റ് ഔട്ട് എന്ന കാര്യം ചിന്തിക്കുക. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ശാപവാക്കുകൾ പറയാനും സ്വയം പഴിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നുമുള്ള സമയമില്ല. വീഴ്ചകൾ വരും, കാരണം ലൈഫ് അങ്ങനെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൈഫ് അങ്ങനെ നേർരേഖയിൽ സുഗമമായിട്ട് പോകുന്ന ഒരു സംഭവമാണെങ്കിൽ ഇത്രയൊന്നും എന്താ പറയാ, എൻജോയ് ചെയ്യാൻ അതിലൊന്നും ഉണ്ടാവില്ല അല്ലെ. എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാക്കുക? അപ്പൊ ആ വീഴ്ചകളെയൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ നമ്മളോട് കാണിക്കുന്ന ആ ചെറിയ ദയ മാത്രം മതി അടുത്ത വിജയത്തിലേക്ക് നമുക്ക് നടന്നു കയറാൻ. നമ്മളെ തളർത്തുന്ന വാക്കുകൾ നമ്മൾ തന്നെ പറയാതെ അതിനോടൊക്കെ ബൈ പറഞ്ഞ് അവനവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്നത്തെ എഴുത്തോല ദൈവട വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കുടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.

ഗാനങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

0: without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூடா.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
3: എടി ദീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
3: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാട് ആഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
0: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
5: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.
6: FM 90.4 പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം .com കേട്ട് കേട്ട്

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ജി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026

0: ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
3: Story of life.
4: Lighten your life. Lighten.
5: നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? ജീവിതത്തിൽ കുറച്ച് സന്തോഷം, സമാധാനം, അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കാറില്ലേ അങ്ങനെ കുറച്ച് സന്തോഷം, കുറച്ച് സമാധാനം? അതിനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ വഴികൾ ഉണ്ടാകും, അല്ലേ? ചിലർക്ക് ഉറക്കുറക്കെ പാട്ട് കേൾക്കുന്നതായിരിക്കാം, അത് അവരുടെ സന്തോഷമായിരിക്കാം. ചിലർക്ക് ട്രാവലിംഗ് ആയിരിക്കാം, മറ്റു ചിലർക്കാണെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്നതായിരിക്കാം, അവരോടൊപ്പമുള്ള ആഘോഷങ്ങളായിരിക്കാം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. അത് ആഘോഷിക്കാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട്, അല്ലേ? എല്ലാ അവകാശവും നമുക്കുണ്ട്. പക്ഷേ ആ ആഘോഷത്തിനിടയിൽ, ആ സന്തോഷത്തിനിടയിൽ നമ്മളൊരു കാര്യം മറന്നു പോകാറുണ്ടോ? അതായത് നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു സാമാന്യ മര്യാദ എന്താണെന്നറിയോ? നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്നില്ല എന്ന് കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഉറക്കെ പാട്ട് കേൾക്കാൻ തോന്നുന്നത് നിന്റെ സന്തോഷമായിരിക്കും, പക്ഷേ അത് തൊട്ടടുത്ത വീട്ടിലെ രോഗിയായ ഒരാളുടെയോ പഠിക്കുന്ന ഒരു കുട്ടിയുടെയോ സമാധാനം കളയുന്നുണ്ടെങ്കിൽ അവിടെ നിന്റെ സന്തോഷം ഒരു ഉപദ്രവമായിട്ട് മാറില്ലേ? നിങ്ങൾക്ക് റോഡിലൂടെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ അതുവഴി പോകുന്ന മറ്റൊരാളുടെ ജീവന് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥതയല്ലേ? നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പിലാണ് എന്ന് പറയാറുണ്ട്. അതായത് മറ്റൊരാളുടെ അവകാശങ്ങളെയും സമാധാനത്തെയും മുറിപ്പെടുത്താത്തടത്തോളം കാലം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനായിട്ട് അർഹതയുള്ളൂ. നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിക്കും മറ്റുള്ളവരുടെ മേൽ ചില സ്വാധീനങ്ങൾ ഉണ്ടാകും. യഥാർത്ഥ സന്തോഷം എന്നത് ആരെയും വേദനിപ്പിക്കാത്ത ഒന്നായിരിക്കണം. മറ്റൊരാളുടെ കണ്ണീരിലോ ബുദ്ധിമുട്ടിലോ പടുത്തുയർത്തുന്ന സന്തോഷത്തിന് അധികകാലം ആയുസുണ്ടാവില്ലടോ. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഇത് മറ്റൊരാളെ ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന്. ആ ഒരു ചെറിയ ചിന്ത മാത്രം മതി നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ. ലോകമനോഹരമാകുന്നത് നമ്മൾ പരസ്പരം കരുതുമ്പോഴാണ്. എന്റെ സന്തോഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതെയും നിന്റെ ആഘോഷം എനിക്ക് ശല്യമാകാതെയും നമുക്ക് ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഉത്തരവാദിത്തമുള്ള സന്തോഷങ്ങളാണ് നമ്മുടെ ലൈഫിന്റെ കരുത്ത്. മറ്റുള്ളവരുടെ സമാധാനം കൂടി കരുതിക്കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ഈ സന്തോഷം എന്ന് പറയുന്നത് പങ്കുവയ്ക്കാനുള്ളതാണ്, അല്ലാതെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അറിയും വേദനിപ്പിക്കാതെ പുഞ്ചിരി

0: Story of life.
1: Lighten your life. Lighten.
2: നമുക്കെല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാവും അല്ലെ? ആരാ വിഷമങ്ങളില്ലാത്തവർ? എല്ലാവർക്കും 1000 വിഷമങ്ങളാണ്. മനസ്സിങ്ങനെ വല്ലാതെ പെട്ടയുമ്പോ, പെട്ടഞ്ഞു നിൽക്കുമ്പോ, ആരോടെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാനായിട്ട്, ആ സങ്കടങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാറില്ലേ, കൊതിക്കാറില്ലേ? ഉണ്ട്. നമ്മുടെ വേദനകൾ മറ്റൊരാൾ മനസ്സിലാക്കുമെന്നും അവർ നമുക്ക് ആശ്വാസം നൽകുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ? പക്ഷേ കാലം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ടടോ. നമ്മൾ എത്രയൊക്കെ വിശദീകരിച്ചാലും നമ്മുടെ വേദന അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ലോകത്തിൽ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? നിങ്ങളുടെ വിഷമങ്ങൾ വിശദീകരിച്ചിട്ട് സമയം പാഴാക്കരുത്. കാരണം ആളുകൾ അവരാഗ്രഹിക്കുന്നത് മാത്രമേ കേൾക്കൂ. ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള

ചിന്തകളിലും താല്പര്യങ്ങളിലുമാണ് ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വലിയൊരു സങ്കടം പറഞ്ഞു തീരുമ്പോൾ അവർക്കത് വെറും ഒരു കഥ മാത്രമായിരിക്കും. ചിലരാണെങ്കിൽ അതൊരു തമാശയായിട്ടായിരിക്കും എടുക്കുക. മറ്റു ചിലർ നിങ്ങളെ വിലയിരുത്താനായിട്ടുള്ളൊരു അവസരമാക്കിയെടുക്കും. നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്തവർക്ക് മുന്നിൽ ഒരിക്കലും അത് ഒഴുക്കരുത്. ആ കണ്ണീർ ഒഴുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വിശദീകരണങ്ങൾ അർഹിക്കുന്നവർക്ക് മാത്രമേ അത് കൊടുക്കാവൂ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളുടെ വിശദീകരണങ്ങൾ ആവശ്യമില്ല. അവർക്ക് നിങ്ങളുടെ കണ്ണുകളിലെ മാറ്റം മാത്രം മതി സങ്കടങ്ങൾ തിരിച്ചറിയാൻ. എന്നാൽ നിങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾ എത്ര വലിയ വിശദീകരണം നൽകിക്കഴിഞ്ഞാലും അവരത് തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മാത്രമേ വ്യാഖ്യാനിക്കുകയുള്ളൂ. നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക. അത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരിക്കലും വില കളയരുത്. സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തോടോ അല്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ബോധ്യമുള്ള ആ ചുരുക്കം ചില മനുഷ്യന്മാരില്ലേ, അവരോടോ മാത്രം പങ്കുവയ്ക്കുക. ബാക്കിയുള്ളവർക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ നിശബ്ദതയേക്കാൾ വലിയൊരു മറുപടി ആർക്കും നൽകാനില്ല. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയോ സഹതാപത്തിന് വേണ്ടിയോ കാത്തു നിന്നിട്ട് ഒരു കാര്യമില്ല. ആരും കേൾക്കാനില്ലാത്ത വിഷമങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുക. സ്വന്തം മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്നതാണ് നല്ലത്. വിശദീകരണങ്ങളൊന്നും വേണ്ട, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പ്രവർത്തിച്ച് കാണിക്കുക. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ വേദനകൾക്കും

0: Story of life.
1: Lighten your life. Lighten.
2: ലൈഫിൽ ചില മൊമെന്റ്സ് ഉണ്ട്, ചില നിമിഷങ്ങളുണ്ട്. നല്ല മൊമെന്റ് അല്ല, അതൊരു മോശം മൊമെന്റ് ആയിരിക്കും. എല്ലാം കൈവിട്ടുപോയി എന്ന് നമുക്ക് തോന്നുന്ന നിമിഷങ്ങളാണ്. സാമ്പത്തികമായിട്ട് തകർന്നു പോകാം, നല്ല പ്രഷർ ഉണ്ടാവാം ജോലിയിൽ, അല്ലെങ്കിൽ ആരും കൂടെ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകാം. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വിവരിക്കാനായിട്ട് കഴിയില്ല. എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കും. പക്ഷേ ആ കനൽ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദന നാളെ നിങ്ങളുടെ കരുത്തായിട്ട് മാറും. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ അതൊക്കെ അതിജീവിച്ച് കഴിയുമ്പോൾ തോന്നുക അഭിമാനമായിരിക്കും. അതെന്ത് തന്നെയാണെങ്കിലും ഒരു മല കയറുമ്പോഴേ നമുക്ക് ശ്വാസം കിട്ടും അല്ലേ, കാലുകൾ വേദനിക്കും, മടുപ്പ് തോന്നും, വേർക്കും, നിർത്തിയാലോ എന്ന് വരെ തോന്നും. പക്ഷേ ആ ഒരു കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വികാരമുണ്ട്, അതാണ് യഥാർത്ഥ അഭിമാനം. ആ വിജയത്തിന്റെ മധുരം നമ്മൾ ആസ്വദിക്കുന്നത് വഴിയിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഉള്ളതുകൊണ്ടാണ്. വെറുതെ കിട്ടുന്ന വിജയത്തെക്കാൾ പൊരുതി നേടിയ വിജയത്തിനാണ് തിളക്കം കൂടുതൽ ഉണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഥകൾ രൂപപ്പെടുന്നത് സുഖസൗകര്യങ്ങൾക്കിടയിലൊന്നുമല്ല, മറിച്ച് പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ്. അന്ന് തളരാതെ നിന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇത്രയും ശക്തനായിരിക്കുന്നത്. തോറ്റുകൊടുക്കാത്ത മനസ്സിനോട് നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾ കടന്നു വന്ന കഠിനമായ വഴികളെ ഓർത്തിട്ട് ഇന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം ആ വഴികളാണ് നിങ്ങളെ ഈ പക്വതയുള്ള മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. ഇത് നിങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വിരോചിതമായിട്ടുള്ള സാഹസികമായിട്ടുള്ള അധ്യായത്തിന്റെ തുടക്കമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതുകൂടി കഴിഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന വിയർപ്പിനും കണ്ണീരിനും വലിയൊരു അർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. തളരരുത്, മുന്നോട്ട് തന്നെ പോകണം. കാലം കടന്നു പോകുമ്പോൾ വേദനകൾക്ക് മാറോടും, പക്ഷെ നിങ്ങൾ നേടിയെടുത്ത ആത്മവിശ്വാസം എന്നും കൂടെ ഉണ്ടാവും. അതൊക്കെ ഞാൻ അതിജീവിച്ചു, അതൊക്കെ ഞാൻ മറികടന്നുവെന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ലൈഫ്. നിങ്ങളുടെ ഓരോ പോരാട്ടവും നിങ്ങളെ കൂടുതൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് മാറ്റുകയാണ്. ബുദ്ധിമുട്ടുകളെയൊക്കെ പുഞ്ചിരിയോടെ അങ്ങ് നേരിടുക. അതിജീവനത്തിന് ശേഷം കാത്തിരിക്കുന്ന

0: without break. With Ahalya FM 90.4. Kete kete kutu kuda.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷയിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. മൊബൈൽ 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
7: നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമയാണ്. സിനിമാ ഗാന ശാഖയില് പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കുറേയധികം കോമ്പിനേഷനുകളുണ്ട്. ചില ആളുകൾ ഒരുമിച്ച് പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പാട്ട് കേൾക്കാനും നമുക്ക് വലിയ ആഗ്രഹമാകും. അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് വലിയ ഇഷ്ടമുള്ള ആളുകൾ ചേർന്ന് പാടിയ പാട്ടുകൾ നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യും. ഇഷ്ടമുള്ള രണ്ട് പാട്ടുകാർ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടുകൾ, അതുപോലെ ആ ഒരു ഇപ്പൊ ദാസേട്ടൻ രവീന്ദ്രൻ മാഷ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സുജാത ചേച്ചിയും MG ശ്രീകുമാറും ചേർന്ന് പാടിയിട്ടുള്ള റൊമാൻറ്റിക് ഡുവറ്റുകൾ. ഷിബു ചക്രവർത്തി വരികൾ എഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്നപ്പോൾ നമുക്ക് കിട്ടിയ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഗാനങ്ങൾ, അങ്ങനെ എപ്പോഴും കുറേയധികം കോമ്പിനേഷനുകൾ നമ്മുടെ സിനിമാ ഗാനശാഖയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ലെജൻഡറി കോംബോയാണ്, ഇന്ത്യൻ സിനിമയിലെ തന്നെ ലെജൻഡറി കോമ്പിനേഷനാണ് SP ബാലസുബ്രഹ്മണ്യവും KS ചിത്രയും. SPBയും ചിത്രാമയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഗാനങ്ങളാണ്. ആ ഡുവറ്റുകൾ എപ്പോ കേട്ടാലും നമ്മൾ ആ പാട്ടിലേക്ക് ഇഴുകി ചേർന്ന് വീണുപോകും. അത്രയ്ക്ക് രസമുള്ള പാട്ടുകളാണ് ഇവർ രണ്ടുപേരും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ പാട്ടുകൾ. SPB, KS ചിത്ര, ആ ഒരു ലെജൻഡറി കോമ്പിനേഷനൊപ്പം ഇളയരാജ എന്ന വലിയ മാസ്റ്ററോ കൂടി ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേയധികം പാട്ടുകളുണ്ട്. ആ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്. SP ബാലസുബ്രഹ്മണ്യം, KS ചിത്ര, ഇളയരാജ ടീമിൽ പിറന്നിട്ടുള്ള മനോഹരമായ തമിഴ് ഗാനങ്ങൾ. ആദ്യം ഒരു റൊമാൻറ്റിക് സോങ് ആണ് കാതൽ കവിതകൾ എന്ന ഒരു പാട്ട്. SP ബാലസുബ്രഹ്മണ്യവും KS ചിത്രയും പാടിയ ഈ ഒരു ഗാനം സൂപ്പർഹിറ്റ് തമിഴ് മൂവി ഗോപുരവാസലിലെ എന്ന ഒരു സിനിമയിലെ പാട്ടാണ്. കാർത്തിക്കും ഭാനുപ്രിയയും ഒക്കെ ആയിരുന്നു ആ സിനിമയിലെ അഭിനേതാക്കൾ. പിറയസൂദൻ എന്നൊരു തമിഴ് കവി ലിറിസിസ്റ്റ് ഒക്കെയായ അദ്ദേഹമാണ് പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗോപുരവാസലിലെ എന്ന സിനിമ. മലയാളം സിനിമ പാവം പാവം രാജകുമാരന്റെ ഒരു തമിഴ് റീമേക്കാണ് ഈ ഒരു സിനിമ. മായ മാളവ ഗൗള എന്ന രാഗത്തിൽ ഇളയരാജ സൃഷ്ടിച്ച ഈ ഒരു പാട്ട് കേൾക്കാം. SPBയുടെയും KS ചിത്രയുടെയും ശബ്ദത്തിൽ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

1989 പ്രതാപ് കെ പോത്തൻ, നമ്മുടെ പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത ഒരു തമിഴ് ആക്ഷൻ സിനിമയാണ് വിട്രി വീഴ എന്ന സിനിമ. കമലഹാസനും പ്രഭുവും ശശികല, ഖുഷ്ബു ഇവരൊക്കെ ആയിട്ട് അഭിനയിച്ച ഒരു സിനിമയാണത്. 175 ദിവസം തുടർച്ചയായിട്ട് തിയേറ്ററുകളിൽ ഓടിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായ ഒരു സിനിമയായിരുന്നു പ്രതാപ് പോത്തന്റെ വിട്രി വീഴ എന്ന സിനിമ. ആ സിനിമയില് വാലി വരികൾ എഴുതി ഇളയരാജ സംഗീതം പകർന്ന് SPB യും KS ചിത്രയും ആലപിച്ച ഒരു പാട്ടാണ് ഓർമ്മ.

ലെജൻഡറി കോമ്പിനേഷൻ എസ് പി ബാലസുബ്രഹ്മണ്യം, കെ എസ് ചിത്ര, ഇളയരാജ, ഈ ഒരു ടീമിന്റെ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പൂങ്കാറ്റ് ഉൻ പേര് സൊല്ല എന്ന പാട്ടാണ്. ഈ പാട്ട് വാലിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. മുന്നേ നമ്മൾ കേട്ട മാറുകോ മാറുകോ എന്ന ആ ഒരു പാട്ട് ഉള്ള സിനിമയിൽ തന്നെയുള്ള മറ്റൊരു പാട്ടാണിത്. വെട്രിവീഗ എന്ന സിനിമ ഒരു ചാർട്ട് ബസ്റ്റർ ആയിരുന്നു. ആ സിനിമയില് എസ് പി ബിയും ചിത്രയും ചേർന്ന് പാടിയ മറ്റൊരു ഡുവറ്റാണ് വാലി അവർകളിൻ വരികൾക്ക് ഇസൈ രാജാവിൻ ഇസൈ. കേൾക്കാം ആ പാട്ട്, ഓർമ്മയിലുണരും ഗാനം.

1989 ഇറങ്ങിയ ഒരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ സിനിമയായിരുന്നു കെ ബാലചന്ദ്രന്റെ പുതു പുതു അർത്ഥങ്ങൾ എന്ന സിനിമ. വാലിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ ഇളയരാജയുടെയും ബാലചന്ദ്രന്റെയും ആ ഒരു കോമ്പിനേഷനിൽ പിറന്ന അവസാനത്തെ സിനിമ കൂടിയാണ്. ഒരു ഫൈനൽ കൊളാബറേഷൻ കൂടിയാണ്, ഇവർ രണ്ടുപേരുടെയും കൂടിയുള്ള ഫൈനൽ കൊളാബറേഷൻ ആയിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം എന്തൊക്കെയോ ക്ലാഷസ് വന്നതിൽ പിന്നെ ബാലചന്ദ്രന്റെ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇളയരാജ മ്യൂസിക് ചെയ്തിട്ടില്ല എന്നുള്ളത് വേറൊരു വശമാണ്. ഈ സിനിമയില് 6 പാട്ടുകളാണുള്ളത് ടോട്ടല്. ഈ 6 ഗാനങ്ങളിൽ എല്ലാത്തിലും എസ് പി ബാലസുബ്രഹ്മണ്യം ആണ് പാടിയിരിക്കുന്നത്. 2 ഡോറ്റ് ആണ്. അതിലൊന്ന് എസ് പി ശൈലജയും ഒത്ത് പാടിയപ്പോൾ മറ്റൊരു ഗാനം അദ്ദേഹം ചിത്ര ചേച്ചിക്കൊപ്പമാണ് പാടിയിട്ടുള്ളത്. വാലി എഴുതിയ അതിമനോഹരമായ വരികൾക്ക് ഇളയരാജ ആഭേരി രാഗത്തിന്റെ ഈണച്ചാർത്ത് കൂടി നൽകിയപ്പോഴത്തേക്കും ആ പാട്ട് നമ്മളിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞു. തീർച്ചയാണത് വളരെ മനോഹരമായ അടുത്തൊരു ഗാനം. പുതു പുതു അർത്ഥങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി SPB KS ചിത്ര ടീമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്.

ആളപ്പുറന്തവൻ എന്ന സിനിമയിലെ ഗാനമാണ് ഇനി. ഇതൊരു 1987 ഇറങ്ങിയ തമിഴ് ആക്ഷൻ സിനിമയാണ്. ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും AS പ്രകാശം എന്നയാളാണ്. സത്യരാജും അംബികയൊക്കെയാണ് പിന്നീട് കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഈ സിനിമയില് ഇളയരാജ സംഗീതം പകർന്ന് SPB യും KS ചിത്രയും ആലപിച്ച ഏറ്റവച്ച എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഓർമ്മയിൽ.

രജനീകാന്ത്, രഘുവരൻ, ശൗക്കർ ജാനകി, ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമീർ ജാൻ സംവിധാനം ചെയ്ത സിനിമയാണ് ശിവ എന്ന സിനിമ. 1989 ഇറങ്ങിയ മറ്റൊരു ആക്ഷൻ പടമായിരുന്നു ശിവ. 1977 ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയുണ്ട്, ഖൂൻ പാസിന എന്ന സിനിമ. ആ സിനിമയുടെ ഒരു റീമേക്ക് ആയിരുന്നു ഈ ഒരു ബോക്സ് ഓഫീസ് ബൂം സിനിമ. എസ് പി ബിയും കെ എസ് ചിത്രയും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പാടിയ ഇരുവിഴിയിൽ എന്ന പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. പുലിമൽ പിത്തനാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഇളയരാജയുടേതാണ് സംഗീതം.

ശിവ എന്ന സിനിമയിലെ തന്നെ ചാർട്ട് ബസ്റ്റർ ആയിട്ടുള്ള മറ്റൊരു ഹിറ്റ് പാട്ടാണ് നമ്മളിന്ന് കേൾക്കുവാൻ പോകുന്നത്. രജനീകാന്ത്, രഘുവരൻ, ശൗക്കർ ജാനകി, ശോഭന എന്നിവർ അഭിനയിച്ച് 1989 പുറത്തിറങ്ങിയ സിനിമ. പുലമൈപ്പിത്തന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ആലപിച്ചിരിക്കുന്നത് SPB KS ചിത്ര.

ആറിൽ ടി ദാമോദരന്റെ കഥയെ അപ്രഭാളിയിലേക്ക് പ്രിയദർശൻ പകർത്തിയപ്പോൾ പിറന്നതാണ് കാലാപാണി എന്ന സിനിമ. ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ ഡ്രാമ സിനിമ. ഏപ്രിൽ മാസം 6th 1996 ഈ ഒരു സിനിമ 450 തിയേറ്ററുകളിലാണ് വേൾഡ് വൈഡ് റിലീസായിരുന്നു. ആ സിനിമ ഇതുപോലെ മറ്റൊരു ഇന്ത്യൻ സിനിമ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കലാപാനിയുടെ ഒരു റെക്കോർഡാണ്. മലയാള സിനിമയില് വൺ ഓഫ് ദി ക്ലാസിക് ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു സിനിമ കൂടിയാണ് കലാപാനി എന്ന സിനിമ. മലയാളത്തിൽ നിർമ്മിച്ച ആ ഒരു സിനിമ പിന്നീട് ഹിന്ദി ഭാഷയിലേക്ക്, തെലുങ്കുയിലേക്ക്, പല പല ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് റിലീസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ തമിഴ് ഡബ്ബിംഗ് വന്നപ്പോൾ സിറൈശാല എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് വേണ്ടി ഇളയരാജ സംഗീതം പകർന്ന് അരുൺമതി വരികൾ എഴുതി. എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച സെമ്പൂവേ പൂവേ എന്ന പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇനി.

ഒരു റൊമാൻറ്റിക് സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത പൂവുക്ക് ഉറു എന്ന പാട്ട് എസ് പി ബിയും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഈ ഒരു ഗാനം പൂവരസൻ എന്ന സിനിമയിലെ പാട്ടാണ്. 96 പുറത്തിറങ്ങിയൊരു തമിഴ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഗോകുലകൃഷ്ണൻ എന്നയാളാണ്. കാർത്തികും രചന ബാനർജിയാണ് ലീഡ് കഥാപാത്രങ്ങളിൽ അഭിനയിച്ചത്. ഒരു മസാല സിനിമയായിരുന്നു. ആ സിനിമയിലെ 6 പാട്ടുകളിൽ 4 എസ് പി ബിയും കെ എസ് ചിത്രയും പാടിയിട്ടുള്ള ഡ്യൂറ്റാണ്. അതിലൊന്ന് കേൾക്കാം, വാലിയുടേതാണ് വരികൾ.

അടുത്ത ഗാനം ഒരു സൂതി മെലഡി ഗാനാണ്. നീ മുത്തം തന്താൽ എന്ന പാട്ട് സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമ രാക്ഷസനിലെ പാട്ടാണ്. വിസൈജ്ഞാനി ഇളയരാജയുടെ കമ്പോസിഷനിൽ പിറന്ന ഈ ഒരു ഗാനം എസ് പി ബിയുടെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. 1986 ആണ് ഈ ഒരു പാട്ട് ഇറങ്ങിയത്.

ലെജൻഡറി കോമ്പിനേഷൻ ആയിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യവും കെ എസ് ചിത്രയും. രണ്ടുപേരും ഒരുമിച്ചപ്പോൾ ഒരുമിച്ച് പാടിയപ്പോൾ കിട്ടിയ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഗാനങ്ങളാണ്. അത്തരത്തിലുള്ള ഗാനങ്ങൾ തേടി പിടിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്നിച്ച് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ ഈ ഒരു എപ്പിസോഡില്. അടുത്ത ഗാനം സൂപ്പർ ഹിറ്റ് തമിഴ് മൂവി ഗുരു ശിഷ്യൻ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. എസ് പി മുത്തുരാമൻ ആണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ. ഇളയരാജയുടെ സംഗീതം എസ് പി ബിയും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ വാ വാ വാ.

സംഗീത മേഖല ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ആഘോഷിച്ച പാട്ടുകളായിരുന്നു ഇളയരാജ നമുക്ക് തന്ന പാട്ടുകൾ. അതിൽ ഇളയരാജ എസ് പി ബിക്കും കെ എസ് ചിത്രയ്ക്കും ഒരുമിച്ച് പാടാൻ കൊടുത്ത പാട്ടുകളെല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. തമിഴ് ഗാനങ്ങൾ എത്ര കേട്ടാലും മതിയാകാത്ത കുറേയധികം പാട്ടുകൾ തന്നെയാണ്. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഈ അധ്യായം അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു പാട്ട് കൂടി കേട്ടുകൊണ്ട് വീണ്ടും അടുത്ത ദിവസം ഒന്നിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കാം FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. മൊബൈൽ 9496000129.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
6: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഉൽപ്പന്നങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട് കേട്ട്.

0: without break with Ahalya FM 90.4 kete kete kootu kooda
1: Ahalya FM inde innathe prakshepanam ivide poornamagunu shrodhakalude വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.